0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 21 തിങ്കളാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 5 ഉത്രാടം നക്ഷത്രം. തോമസ് ആൽവ എഡിസൺ പറഞ്ഞ ഒരു വാചകം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഞാൻ തോറ്റിട്ടില്ല, മറിച്ച് വിജയിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തുക മാത്രമാണ് ചെയ്തത്. ഒരു പരീക്ഷയിൽ തോറ്റാലോ, വിചാരിച്ച ഒരു കാര്യം നടക്കാതെ പോയാലോ ഉടൻ തന്നെ എന്റെ ജീവിതം പോയി എന്ന് ഒരിക്കലും കരുതരുത്. ഓരോ പരാജയവും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നല്ലൊരു പാഠമാണ്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കുക. വിജയം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിത വിജയത്തിനായി പരിശീലിക്കേണ്ട പല കാര്യങ്ങൾ നമ്മുടെ ഋഷിവര്യന്മാർ പലവരും പറഞ്ഞു തന്നിട്ടുണ്ട്. അവ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ നമുക്ക് ജീവിതത്തിൽ പലതും അറിയാതെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ബന്ധങ്ങളാകാം, യശസ്സാവാം, ധനമാകാം, മനസമാധാനമാകാം, എന്തുമാവാം. നേടിയതിൻ്റെ നഷ്ടപ്പെടുത്തിയതിൻ്റെ കണക്കെടുത്തു നോക്കിയാൽ നഷ്ടങ്ങൾ തന്നെ ആകും കൂടുതൽ. അതിനു തന്നെയായിരിക്കും മുൻതൂക്കവും. അതിൽ ഏറ്റവും വലിയ നഷ്ടം എന്തെന്നാൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത സമയവും ഇന്നലകളുമാണ്. മാതാവിനെ സ്നേഹം കൊണ്ടും പിതാവിനെ ബഹുമാനം കൊണ്ടും ഗുരുവിനെ ആദരവ് കൊണ്ടും ദൈവത്തെ ഭക്തി കൊണ്ടും പങ്കാളിയെ സംരക്ഷണം കൊണ്ടും കുട്ടികളെ വാത്സല്യം കൊണ്ടും സുഹൃത്തിനെ നന്മ കൊണ്ടും ശത്രുക്കളെ ക്ഷമ കൊണ്ടും ജയിക്കുവാൻ കഴിഞ്ഞാൽ നാം ജീവിതത്തിൽ വിജയിക്കും. നാം വാഹനമോടിക്കാൻ തീരുമാനിക്കുമ്പോൾ ട്രാഫിക് ജാം ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആദായം കൂടുമ്പോൾ അതോടൊപ്പം ഇൻകം ടാക്സും മറ്റും വരും എന്നും നാം മനസ്സിലാക്കണം. നാം ജീവിതത്തിൽ എന്തു തിരഞ്ഞെടുത്താലും അതിനോടൊപ്പം പ്രത്യക്ഷമായും പരോക്ഷമായും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഒരു അല്ലലുമില്ലാത്ത ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മഹാത്മാക്കൾക്ക് പോലും അത് സാധ്യമായിട്ടില്ല. പിന്നല്ലേ നാം സാധാരണ മനുഷ്യർ. നമ്മുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഉയരം അഥവാ വലിപ്പം ഏറുംതോറും അതിനോടനുബന്ധമായുള്ള ധാരാളം പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ദൈവം നമ്മെ കൈവിടിയാതിരിക്കണമെങ്കിൽ നമ്മിലുള്ള ദൈവാംശം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമായി അദ്ദേഹത്തിന് കാണാൻ കഴിയണം. എല്ലാവരിലും ദൈവാംശമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവമാകാനും ദൈവത്തിന് മനുഷ്യനാകാനും സാധിക്കും. ദൈവമെന്നതൊരു പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു വാക്കോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന വിഗ്രഹമോ സമൂഹത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയോ അല്ല. മറിച്ച് ദൈവം നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയുന്ന ഒരു ആത്മാവിൽ അധിഷ്ഠിതമായ അനുഭവമാണ്. എല്ലാ പക്ഷികളും എന്തിന്, മനുഷ്യരും മഴ വരുമ്പോൾ ഒളിക്കാൻ സുരക്ഷിതമായ ഇടം തേടും. എന്നാൽ കഴുകനാകട്ടെ, മഴയെ ഒഴിവാക്കാൻ മേഘങ്ങൾക്കു മീതെ പറക്കും. പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതിനോടുള്ള അവനവൻ്റെ മനോഭാവമാണ് ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. നമുക്ക് നല്ല മനോഭാവത്തോടെ വ്യത്യസ്തനാകാൻ ശ്രമിക്കാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ? ദേശ് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 21-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മസ്തിഷ്കത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളിലൊന്നായ അൽഷിമേഴ്സിനെ കുറിച്ചും ഡിമൻഷ്യയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നു. 1994 എൻഡിബറോയിൽ വെച്ച് നടന്ന അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണലിന്റെ വാർഷിക സമ്മേളനത്തിലാണ് ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. രോഗബാധിതർക്ക് ആവശ്യമായ പരിചരണവും പിന്തുണയും ഉറപ്പാക്കാൻ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ മാൾട്ട 100 നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1964 സെപ്റ്റംബർ 21. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ ഭാഗമായി നിലകൊണ്ടുകൊണ്ട് സ്വതന്ത്ര ജനാധിപത്യ ഭരണഘടന നിലവിൽ വരുത്താൻ ഈ സ്വാതന്ത്ര്യത്തിലൂടെ മാൾട്ടയ്ക്ക് സാധിച്ചു. സെപ്റ്റംബർ 21 മാൾട്ടയുടെ ദേശീയ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കപ്പെടുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് നടന്ന ജനകീയ വോട്ടെടുപ്പിലൂടെ അർമേനിയ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 സെപ്റ്റംബർ 21. 99%ത്തിലധികം ജനങ്ങളും സ്വതന്ത്ര രാഷ്ട്രത്തിനായി വോട്ട് ചെയ്തു. സെപ്റ്റംബർ 21 അർമേനിയയുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനമായി വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. മധ്യ അമേരിക്കൻ രാജ്യമായ ബെലീസ് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി പരമാധികാര രാഷ്ട്രമായത് 1981 സെപ്റ്റംബർ 21. ജോർജ് കാർലെ പ്രൈസ് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയ ബെലീസിന് ഈ സ്വാതന്ത്ര്യം അന്താരാഷ്ട്ര അംഗീകാരം നൽകി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തി.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. യുദ്ധങ്ങളും സംഘർഷങ്ങളുമില്ലാത്ത സമാധാനപൂർണമായ ഒരു നാളേക്കായി ലോകമൊന്നിക്കുന്ന ദിനം, മനുഷ്യത്വം അതിർവരമ്പുകൾക്കപ്പുറം കൈകോർക്കുന്ന സൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ലോക സമാധാന ദിനം. ഇന്ന് സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. 1981 ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ആഗോളതലത്തിൽ യുദ്ധങ്ങളും ആക്രമണങ്ങളും അവസാനിപ്പിക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വർദ്ധിപ്പിക്കാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. യുദ്ധമില്ലാത്ത ഒരു ലോകമെന്ന ആശയത്തിനപ്പുറം വിശപ്പും ദാരിദ്ര്യവും വിവേചനവുമില്ലാത്ത ഏവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന അന്തരീക്ഷമാണ് യഥാർത്ഥ സമാധാനമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള സമാധാന മണി മുഴക്കിക്കൊണ്ടാണ് ഈ ദിനത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും കുട്ടികൾ നൽകിയ നാണയങ്ങൾ ഉരുക്കിയാണ് ഈ മണി നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ്. ഈ ദിനത്തിൽ വെറുപ്പും വിദ്വേഷവും വെടിഞ്ഞ് സഹിഷ്ണുതയും പരസ്പര ബഹുമാനവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. മനസ്സുകളിൽ നിന്നും വീടുകളിൽ നിന്നും ആരംഭിക്കുന്ന ചെറിയ സമാധാന ശ്രമങ്ങളാണ് ലോകത്തെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ലോക സമാധാന ദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തി സാന്ദ്രമായി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
4: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் since 1962.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
6: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
5: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: info@7.
9: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. നവരാത്രി വിദ്യാരംഭത്തിന്റെ ഭാഗമായി ലക്കിടി കിള്ളിക്കുരിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായ കലക്കത്ത് ഭവനിൽ നടക്കുന്ന എഴുത്തിനിരുത്തലിന് കുട്ടികളുടെ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ഇതിനായി 0466-223-0551 എന്ന നമ്പറിൽ രാവിലെ 10 വൈകിട്ട് 4 ഇടയിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. നമ്പർ ഒരിക്കൽ കൂടി 0466-223-0551. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്, അഗ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത: ഇംഗ്ലീഷ് വിഷയത്തിൽ MA BEd സെറ്റ്. തിരിച്ചറിയൽ രേഖ, അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ പകർപ്പുകൾ സഹിതം സെപ്റ്റംബർ 22 രാവിലെ 10:30 മരുത റോഡിലുള്ള പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9444-75-232-338. ഒരിക്കൽ കൂടി 9444-75-232-338. റേഷൻ കാർഡുകളിൽ ആധാർ, മൊബൈൽ നമ്പർ എന്നിവ രേഖപ്പെടുത്താത്ത ഉപഭോക്താക്കൾ സെപ്റ്റംബർ 30 പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ് വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിർബന്ധമായും ലിങ്ക് ചെയ്യണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. നിശ്ചിത തീയതിക്കകം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് തടസ്സപ്പെടും. ആധാറും മൊബൈൽ നമ്പറും ഇതുവരെ രേഖപ്പെടുത്താത്ത ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് ബന്ധപ്പെട്ട റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് മുഖേന നടപ്പാക്കുന്ന ക്ഷീരദീപം വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച പ്ലസ് ടു, ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ, പ്രൊഫഷണൽ ബിരുദ കോഴ്സുകൾ, ITI, ഡിപ്ലോമ, TTC എന്നിവയാണ് ധനസഹായത്തിന് അർഹമായ കോഴ്സുകൾ. ക്ഷീരജാലകം സോഫ്റ്റ്വെയർ മുഖേന ക്ഷീര കർഷക ക്ഷേമനിധിയിൽ അംഗമായ ക്ഷീര കർഷകന്റെ ലോഗിനിൽ നിന്ന് കോഴ്സ് സർട്ടിഫിക്കറ്റ് തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾ അതത് ബ്ലോക്ക് ക്ഷീര വികസന യൂണിറ്റ് ഓഫീസുകൾ ക്ഷീരസംഘങ്ങളിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-51-57, ഒരിക്കൽ കൂടി 0491-250-51-57. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വടക്കഞ്ചേരി ഉപജില്ലാ ഓഫീസ് പരിധിയിലുള്ളവർക്കായി വിവിധ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലത്തൂർ താലൂക്ക് അതിർത്തിയിൽ ഉൾപ്പെടുന്നവരും പ്രതിവർഷം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളതുമായ OBC മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് അർഹത. വീട് പുനരുദ്ധാരണം, പുതിയ വാഹനം വാങ്ങൽ, മറ്റ് വ്യക്തിഗത ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ജാമ്യവ്യവസ്ഥകൾക്ക് വിധേയമായാണ് തുക അനുവദിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതിന് KSBCDC.com സന്ദർശിക്കാം, അല്ലെങ്കിൽ ഫോൺ 0492-2926-00, ഒരിക്കൽ കൂടി 0492-2926-00. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 1-ാം ക്ലാസ്സോടെയുള്ള BE, BTech, ME, MTech, SL സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖകൾ സഹിതം September 23 രാവിലെ 10 മുൻപായി കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് GECSKP.AC.IN സന്ദർശിക്കുക, അല്ലെങ്കിൽ 0466-2226-0565 ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി 0466-2226-0565. നാഗലശ്ശേരി ഗവൺമെന്റ് ITIയിൽ NCVT പ്രവേശനത്തിനായുള്ള സ്പോട്ട് അഡ്മിഷൻ September 22 വരെ നടത്തും. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, എഡിറ്റീവ് മാനുഫാക്ചറിംഗ്, 3D പ്രിന്റിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് എന്നീ ട്രേഡുകളിലാണ് ഒഴിവുകൾ. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഉച്ചയ്ക്ക് 12 ഹാജരായി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 97-46-71-56-51, ഒരിക്കൽ കൂടി ഫോൺ 97-46-71-56-51. KRFB പാലക്കാട് മലപ്പുറം പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി 7 സീറ്റുകളുള്ള AC വാഹനം 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് എടുക്കുന്നതിനായി കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ September 29 ഉച്ചയ്ക്ക് 1 ലഭിക്കണം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓഡിയോളജിസ്റ്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. 1 വർഷത്തേക്കാണ് നിയമനം. മാസം പരമാവധി 36,000 രൂപ വേതനം. MSLP അല്ലെങ്കിൽ MSc ഓഡിയോളജി ബിരുദവും റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ September 25 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2950-1010, ഒരിക്കൽ കൂടി 0491-2950-1010. ആലത്തൂർ അഡീഷണൽ ICTS പ്രൊജക്ടിലെ 121 അംഗൻവാടികളിലേക്ക് പ്രീ സ്കൂൾ കിറ്റ് വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ October 1 ഉച്ചയ്ക്ക് 4 ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492-2252-254-007, ഒരിക്കൽ കൂടി 0492-2252-254-007. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ഗാന്ധിജി, സ്വാതന്ത്ര്യസമരം, പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മത്സരം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 1 വിദ്യാലയത്തിൽ നിന്ന് 2 കുട്ടികൾ അടങ്ങുന്ന ഓരോ ടീമുകൾക്കും പങ്കെടുക്കാം. വിജയികളാകുന്ന 1-ഉം 2-ഉം സ്ഥാനക്കാർക്ക് സംസ്ഥാന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളുടെ പേര്, സ്കൂളിന്റെ പേര്, ക്ലാസ് എന്നീ വിവരങ്ങൾ September 25 മുൻപായി POPKD@KKVIB.org എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തിയ കത്ത് മത്സര ദിവസം ഹാജരാക്കണം. വിദ്യാർത്ഥികൾ September 29 രാവിലെ 9 പാലക്കാട് വെസ്റ്റ് ഫോർട്ട് റോഡിലുള്ള ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയത്തിൽ എത്തിച്ചേരണം. രാവിലെ 10 മത്സരം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94-96-33-29-98, ഒരിക്കൽ കൂടി 94-96-33-29-98. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. BSc, MLT അല്ലെങ്കിൽ DMLT പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യതകൾ. 18-45 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 23 ഉച്ചയ്ക്ക് 2 കടമ്പഴിപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-226-7276 ഒരിക്കൽ കൂടി 0466-226-7276. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു.
8: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
10: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
8: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
10: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
8: ബുക്കിംഗിനായി വിളിക്കൂ 8078-010203.
10: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
11: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
6: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
5: कनेक्ट विद योर नियरेस्ट आंगनवाड़ी टुडे, बिकॉज हमारी आंगनवाड़ी है हमारी जिम्मेदारी.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇരുളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: It's rhythm of Palakkad.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: നിങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കാറുള്ളത്? നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 24 മണിക്കൂർ സമയം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ചെലവഴിക്കുന്നത്. നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ നിങ്ങളാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സീരിയസ്ലി പറയുകയാണേ, ഇതെന്താ രാവിലെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണെന്ന് ചിന്തിക്കണ്ട. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന അതേ രീതിയിലാണോ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഇന്റർവ്യൂവിൽ പോയി, സെലക്ട് ആയില്ല, നിങ്ങൾ എന്തു പറയും? സാറില്ലടാ, അടുത്തത് കിട്ടും അല്ലേ, നീ കഴിവില്ലാത്ത ആളൊന്നും അല്ലല്ലോ, ഇതൊരു റിജക്ഷൻ മാത്രമല്ലേ, ഇനിയും ഇന്റർവ്യൂസ് വരും, ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരും, അതൊക്കെ നമുക്ക് സെറ്റാകാം. പക്ഷേ അതേ ഇന്റർവ്യൂവിൽ നിങ്ങൾ സെറ്റായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ എന്തിനാ പോയത്, എന്റെ ജീവിതത്തിൽ ഒന്നും ശരിയാകില്ല എന്നൊക്കെ പറയാറുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ മറ്റുള്ള ആളുകളോട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണോ നമ്മളോട് സംസാരിക്കാറുള്ളത്? എന്തൊരു ഡിഫറൻസ് ആണല്ലേ. ഫ്രണ്ടിന് നമ്മൾ തെറപ്പിസ്റ്റ്, നമുക്കും നമ്മൾ തന്നെയാണ് വില്ലൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാം. നിങ്ങളോട് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ശ്രദ്ധിക്കണം. എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് മാറ്റി പറയണം. ഇതെനിക്കിപ്പോൾ എളുപ്പമല്ല, പക്ഷേ ഞാനിത് ചെയ്യും, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സെയിം സിറ്റുവേഷനാണ്, പക്ഷേ ഡിഫറെൻ്റ് കോൺവെർസേഷനാണ്. മേ ബി ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും. നിങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് എഴുത്തോലയിൽ സംസാരിക്കുന്ന കാര്യം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ നമ്മളോട് തന്നെ, അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന ചില സെന്റൻസസ് വളരെ ഇന്നസെന്റ് ആയിട്ട് തോന്നും, പക്ഷേ അവ പതിയെ പതിയെ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറും. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ലേസിയാണ്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് മാത്സ് അറിയില്ല, ഞാൻ ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റാത്ത ആളാണ്, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമുണ്ട്. ഞാനിത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ കൊള്ളില്ല, എനിക്കിത് അറിയില്ല എന്നതിന് പകരം ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഡിഫറൻസ് മനസ്സിലായോ? ഒന്നാമത്തേത് ഒരു സിറ്റുവേഷനാണ്, ഞാനിത് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറുകയാണ്. ഒരു എക്സാമിൽ തോറ്റു, അപ്പോൾ ഞാൻ പഠനത്തിൽ മോശമാണ്, ഒരു പ്രസന്റേഷൻ മോശമായി, ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിന് പറ്റിയ ആളല്ല, രണ്ട് ദിവസം ഞാൻ ജിമ്മിന് പോയില്ല, ഞാൻ കൺസിസ്റ്റന്റ് അല്ല. നോ, ഇങ്ങനെയല്ല പറയേണ്ടത്. മേ ബി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജസ്റ്റ് ഒരു മനുഷ്യനാണ് അല്ലേ? ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ, നമുക്ക് ഹൈ മോട്ടിവേഷൻ ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ മെസ്സപ്പ് ആവും, അത് നോർമലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്കിത് പറ്റൂല എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയാം. ബിക്കോസ് ഇപ്പോൾ എന്ന വാക്കിനുള്ളിൽ ഒരു വലിയ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ പിന്നീട് ഞാനത് ചെയ്യും എന്നുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ട് അതിന്. അപ്പോൾ ഒരിക്കലും ഇല്ല, എനിക്കിപ്പോൾ പറ്റില്ല, എനിക്കിത് ചെയ്യാനേ പറ്റില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്. ഇപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെയാണ്, പക്ഷേ ഞാനത് ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു പോസിബിലിറ്റിയും പോസിറ്റിവിറ്റിയും ഉള്ളൊരു വാക്കാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ായിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചാലേ, നിങ്ങൾ നിങ്ങളോട് ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ ബ്രെയിൻ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാം.

തുടങ്ങും. രാവിലെ മുതൽ ഒരാളിങ്ങനെ പറയുകയാണ്, എനിക്കിന്ന് മൂടില്ല, ഇന്ന് ടെറിബിൾ ഡേ ആയിരിക്കും, എനിക്കൊന്നും ശരിയാവില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം വന്നാൽ ബ്രെയിൻ പറയും സി ഐ ടോൾഡ് യു എന്നുള്ളത്. പക്ഷെ അതിന്റെ റിവേഴ്സും ചെയ്യാം. രാവിലെ തന്നെ ഓക്കെ ഇന്ന് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, പക്ഷെ ഞാൻ മാനേജ് ചെയ്യും, ഒരു കാര്യമെങ്കിലും നന്നായിട്ട് ചെയ്യാം എന്ന് പറയാം നിങ്ങളോട്, അല്ലെ? ഇത് ഫേക്ക് ആയിട്ടുള്ള പോസിറ്റിവിറ്റി അല്ല, എല്ലാം അമേസിംഗ് ആണ് എന്ന് കണ്ണടച്ച് പറയുന്നതും അല്ല. റിയാലിറ്റി അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്നിപ്പോ ഒരു ടഫ് ഡേ ആയിരിക്കും, ഇന്ന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരും, പക്ഷേ നമ്മൾ അതെല്ലാം മാനേജ് ചെയ്യും, നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോകും. അതാണ് ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് ടോക്ക്. നമ്മുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ഒന്നും വേണ്ട, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ഒരു കാം വോയിസിൽ പറഞ്ഞാൽ മതി. ഇന്നിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള സമയമാണ്, ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും, ഇതും നമ്മൾ കടന്നു പോകും, അതൊരു സീനില്ല, ഞാൻ ഇതിലൂടെയൊക്കെ പൊക്കോളും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ. എന്നാലേ ബ്രെയിൻ അത് കേൾക്കുള്ളൂ, അതിനുള്ള വഴികൾ വെക്കുള്ളൂ, അങ്ങനെ നമ്മുടെ റിയാക്ഷൻസ് മാറ്റുള്ളൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സീൻ പറയട്ടെ. ഒരു മിസ്റ്റേക്ക് പറ്റി, ഒരു ഇമെയിൽ തെറ്റിപ്പോയി, ഒരു ഡിസിഷൻ റോങ് ആയിട്ടെടുത്തു, ആരോടെങ്കിലും അൺനെസസറി ആയിട്ട് ദേഷ്യപ്പെട്ടു പോയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് രാത്രി കിടക്കുമ്പോൾ പോലും റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ, ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്, എനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. സെയിം മിസ്റ്റേക്ക് നമ്മുടെ ഫ്രണ്ടിന് സംഭവിച്ചാൽ, നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിന് സംഭവിച്ചാൽ നമ്മൾ പറയും, വിടടാ, എന്തായാലും അത് പറ്റിപ്പോയില്ലേ, ഇനി നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചാൽ മതി അല്ലേ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, മിസ്റ്റേക്കിന് പണിഷ്മെന്റ് കൊടുക്കുന്നതല്ല ലേണിംഗ്, മിസ്റ്റേക്കിൽ നിന്ന് എന്ത് പഠിക്കാമെന്ന് നോക്കുന്നതാണ് ലേണിംഗ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളോട് പറയണം, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം. ഞാൻ എന്തൊരു ഇഡിയറ്റാണ് എന്ന് ചോദിക്കുന്നതിന് പകരം ഇവിടെ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ കോൺവെർസേഷൻസ് ഒക്കെ മാറുമ്പോൾ, പോസിറ്റീവ് വേയിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ കാണുന്ന രീതിയും മാറും. അവസാനം ഒരു ചെറിയ തോട്ടുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം 24 മണിക്കൂറുള്ള ഒരേ ഒരു മനുഷ്യൻ ആരാണ്? ഫ്രണ്ട്സ് ഉണ്ടാകും, ഫാമിലി ഉണ്ടാകും, കൊളീഗ്സ് ഉണ്ടാകും, പക്ഷേ 24 അവേഴ്സും നിങ്ങളുടെ കൂടെയുള്ള ഒരേ ഒരു മനുഷ്യൻ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓൺ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എസ്കേപ്പ്, അതുകൊണ്ട് നിങ്ങളുടെ ഓൺ കമ്പനിയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു എസ്കേപ്പ് ഇല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പുകളിൽ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കോൺസ്റ്റന്റ്ലി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ പുറത്തു നിന്ന് എത്ര കോംപ്ലിമെന്റ്സ് കിട്ടിയാലും ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകും, എനിക്ക് പറ്റുമോ, തെറ്റിപ്പോവോ എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് പതിയെ മാറും. അതുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയാൻ പാടില്ലാത്തൊരു വാക്ക് നിങ്ങളോടും പറയരുത്. നിങ്ങളിൽ വീണാൽ എന്തൊരു തോൽവിയാണെന്ന് പറയുന്നതിന് പകരം, ഞാൻ എന്തൊരു പരാജയമാണ് എന്ന് പറയുന്നതിന് പകരം, എഴുന്നേൽക്കാം, നമ്മൾ നടക്കും, മുന്നോട്ട് പോവും. നിങ്ങൾ തെറ്റിയാൽ എനിക്കൊന്നും അറിയില്ല എന്നല്ല, ഇതിൽ നിന്ന് പഠിക്കാം. നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറേജില്ല എന്നല്ല, പേടിയുണ്ട്, എന്നാലും നമ്മൾ മുന്നോട്ട് പോകും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ പോകുന്ന മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് ദ വോയിസ് ഇൻസൈഡ് യുവർ ഹെഡ് ഇസ് നോട്ട് യുവർ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് ബട്ട് യുവർ സേഫസ്റ്റ് പ്ലേസ്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: അറിയാം. ഇനി ആദ്യം പിടിച്ച് അവൻ കേറും.
1: അതോ

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന് നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റാകത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ഒന്നുമല്ല. ഇനി നമ്മൾ കൊണ്ട് ചെറുപ്പത്തി മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും ഉണ്ടോ?

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. അപ്പോൾ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോൾ അഹല്യ വിഷസുമായി ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ ആരാണ്? ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. ഇന്ന് ഞാൻ ഈ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ 21-ാം തീയതിയാണ്, ഒരു തിങ്കളാഴ്ച ദിവസം. ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ വന്ന് ഇതുപോലെ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അതേ സെപ്റ്റംബർ മാസം സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ പുതിയ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ ഘോരം അങ്ങ് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ ആ പറഞ്ഞതിൽ നിന്ന് ഇന്നേക്ക് ഇതേ 21-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടേക്കാണ് ഈ മാസം, കാലം, സമയം ഇതെല്ലാം പോകുന്നേ. സത്യം പറയുകയാണെങ്കിൽ നമ്മളാണ് ഇതിന്റെ ഒപ്പം ഒന്നും പോവാത്ത കൃത്യമായിട്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്റെ പണി ചെയ്യാറുണ്ട്. സമയം സമയത്തിന്റെ കാര്യം നോക്കി കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും അത് വൈകാതെ കറക്റ്റായിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. സമയം ഇല്ലേ, അതുപോലെ തന്നെയാണ് ഈ സമയം പോകും തോറും ദിവസം പോകുന്നുണ്ട്. ദിവസങ്ങൾ പോകും തോറും മാസങ്ങളായി മാറുന്നു. ഈ മാസങ്ങൾ മാറി മാറി മാറി എന്താ വർഷം തന്നെ കഴിയും. അവസാനം നമ്മൾ പറയും എന്താ, അയ്യോ 2026 കഴിഞ്ഞു, ഈ വർഷം കഴിഞ്ഞു, ഞാൻ ഈ വർഷം ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് അതെല്ലാം പാളീന്ന് അല്ലേ. ഇതല്ലേ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറ്. ഇനി മുതൽ ഈ ഒരു സെപ്റ്റംബർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന ഒരു പല്ലവി ഇത് തന്നെയാണ്. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം അതാണ്. കാരണം വർഷത്തിന് അവസാനത്തിലേക്ക് നമ്മൾ പോവാണല്ലേ. സെപ്റ്റംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, 3 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 കാര്യത്തെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയും 27 ഞാൻ പിടിക്കൂടാ, 27 എന്റെ വർഷമാണ്. 27 എന്ന് പറഞ്ഞൊരു വർഷം ഉണ്ടെങ്കിൽ ഞാൻ സെറ്റ് ആക്കും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ 2026 അവസാനത്തിൽ പറയും. 27 വീണ്ടും നമ്മൾ പഴയ പല്ലവി, പഴയ പാട്ട്. ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോ തന്നെ. അതേ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നുള്ളതാണല്ലേ. അപ്പൊ എന്തായാലും ദേ ഇനി ഒരു 3 മാസം കൂടി നമ്മുടെ മുൻപിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന കിടപ്പുണ്ട്. അതുകൊണ്ട് 2026 ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു വർഷം തന്നെ ചെയ്ത് തീർക്കാൻ നോക്കണം. 27 ഒന്ന് മാറ്റിവെക്കരുത് കേട്ടോ. ഇത് ഞാൻ നിങ്ങളോടും എന്നോടും സ്വയം പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ദേ ഇന്നത്തെ അഹല്യ വിഷസിന്റെ വിഷയം കേൾക്കണ്ടേ. യെസ്, ഞാൻ ഇന്ന് രാവിലെ പത്രം വായിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ വളരെയധികം പ്രൗഡായി. നിങ്ങളിൽ പലരും പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രൗഡ് മൊമെന്റ് ഒക്കെ നമുക്ക് കിട്ടും. കാരണം നമുക്കറിയാം ഏഷ്യൻ ഗെയിംസ് അല്ലെ, ഏഷ്യൻ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യക്ക് 2 വെള്ളി മെഡൽ സ്വന്തമായിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്നറിയോ, ആ ഒരു ടീം ഇനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മലയാളി താരം കൂടി ഉണ്ടെന്നുള്ളതാണ്. വിദർശ കെ വിനോദ്, അതാണ് ആ ഒരു താരത്തിന്റെ പേര്. ആ ഒരു താരത്തിന് വെള്ളി മെഡൽ കൂടി സ്വന്തമായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര പ്രൗഡാണല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു വാർത്തയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വായിച്ച സമയത്ത് എനിക്ക് തോന്നി നിങ്ങളോടും കൂടി ഒന്ന് ചോദിച്ചേക്കാം. അതായത് നമ്മൾ പറയില്ലേ, ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു. ഇപ്പോ ഏഷ്യൻ ഗെയിംസിലൊന്നും എത്തിയില്ലെങ്കിൽ പോലും നമ്മളും പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാവാം അല്ലെ, പല പല ഇനങ്ങളാവാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സ്പോർട്സ് ഇനം ഏതായിരുന്നു എന്നതാണ് ഇന്നത്തെ എന്റെ ചോദ്യം. ആ ഒരു കായിക ഇനം ഏതായിരുന്നു? നിങ്ങളും ഒരു വർണ്ണപ്പട്ടമായിരുന്നു. പണ്ട് ഞാൻ ദേ ജാവലിൻ ത്രോയിലുണ്ടായിരുന്നു, അതുപോലെ ലോങ് ജമ്പ്, അതുപോലെ എന്താ റിലേ, ഓട്ടമത്സരം, ചാട്ടം, അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോ അങ്ങനെ പണ്ട് ദേ ഇതായിരുന്നു എന്ന് പറയുന്നവരും ഇപ്പോൾ ദേ ഞാൻ ഈ കായിക ഇനത്തിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പൊ എന്റെ കുട്ടീസ് ആണെങ്കിൽ ഇപ്പൊ അവർക്ക് സ്കൂൾസിലും കോളേജസിലും ഒക്കെ എന്താണ് സ്പോർട്സ് ഡേയ്സ് ഉണ്ടല്ലേ. സ്പോർട്സ് ഡേയിൽ കുറെ ഐറ്റംസിൽ പങ്കെടുക്കുന്നവരുണ്ടാവും, ഫേവറേറ്റ് ഉള്ള ഒരു ഐറ്റം ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ മുൻപ് ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഒക്കെ വേഗം എന്നെ വിളിച്ചോളൂ. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം. അപ്പോൾ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ആ ഒരു കായിക ഇനം, അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുത്തിരുന്ന ആ ഒരു കായിക ഇനം ഏതാണ് എന്നതാണ് ഇന്നത്തെ എന്റെ ചോദ്യം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ സ്പോർട്സ് ഡേ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ ആ ഒരു സ്പോർട്സ് ഡേ? ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നോരോന്നായി ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു മാല കുറുക്കും പോലെ കുറെ മുത്തുകൾ പോലെ ഞാൻ കുറെ ചോദ്യങ്ങൾ ഇതിനെ കണക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഉത്തരങ്ങൾ ഇങ്ങോട്ട് വേഗം പോകുന്നോട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50
90 00 എന്നതാണ് നമ്മളെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. ഓക്കെ, അപ്പോൾ ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാൻ കേട്ടോ. അപ്പൊ എന്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ സ്പോർട്സ് ഡേ അല്ലെങ്കിൽ കോളേജ് ലൈഫിലെ സ്പോർട്സ് ഡേ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ കായിക ഇനം ഏതായിരുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്പോർട്സ് ഡേക്കൊക്കെ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് എനിക്ക് അറിയാനായിട്ട് ഏറ്റവും വലിയൊരു ആഗ്രഹം കേട്ടോ. ഇനി ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി കൊടുക്കാനുള്ള സമയമാണ് അഹല്യ വിഷസിന്റെ ഈ ഒരു സമയം. അപ്പോൾ അതേ എല്ലാത്തിനും വേണ്ട സമയം ഞാൻ നിങ്ങൾക്ക് ദേ തന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും ചടപടയും കോൾസും മെസ്സേജസ് ഒക്കെ പോന്നോട്ടെ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പാട്ടിലേക്ക് ഞാൻ പോവാണ്. മനോഹരമായ റൊമാൻറ്റിക് ട്രാക്കോടുകൂടി ഇന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണെന്നറിയില്ലേ ഗായ്സ്, രാവിലെ തന്നെ വല്ലാത്തൊരു റൊമാൻറ്റിക് മൂഡാണ്, ഭയങ്കര അടിപൊളിയാണ് രാവിലെ നടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആംബിയൻസ്. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് റൊമാൻസ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു റൊമാൻറ്റിക് ട്രാക്കോടുകൂടി നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലിയ വിഷസ് ആണ് ഓൺ യുവർ ഹലിയ FM 90.4 വിത്ത് മീ RJ ആയില്ല.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ 16 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ മനോഹരമായ രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ആയിരുന്നു രണ്ട് പാട്ടും. യെസ്, അങ്ങനെ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് ഞാൻ എന്താ ചോദിച്ചത്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്പോർട്സ് ഇനം, ആ കായിക ഇനം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ആ സ്പോർട്സ് ഡേ എങ്ങനെയായിരുന്നു, ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ ആ ഒരു ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾക്ക് വേണ്ടി ഇതേ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ വേഗം വേഗം നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 8 യെസ്, 82 81 50 90 00 എന്നതാണ് എന്നെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. ഓക്കെ, അപ്പോ വിളിക്കൽ മാത്രമല്ല മെസ്സേജ് അയക്കാനും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പൊ മെസ്സേജ് കൂടി അയച്ചോളൂ. മെസ്സേജ് ഒക്കെ വായിക്കാൻ എന്തായാലും ഞാൻ റെഡിയാണ്. അപ്പൊ മെസ്സേജുകൾ കൂടി ഇങ്ങനെ വേഗം വേഗം വേഗം പോന്നോട്ടെ. യെസ്, അപ്പോ ചിലർ പറയാറുണ്ട്, ആയില്ല എനിക്ക് വിഷയത്തിൽ പറയാനായിട്ട് അറിയില്ല. അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറയാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി കൊടുക്കാനുള്ള സമയമാണ് ഈ ഒരു സമയം. യെസ്, അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിന്റെ പിന്നിലെ റീസൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലെ. ഞാൻ മോർണിംഗ് ആ ഒരു ന്യൂസ് പേപ്പർ വായിച്ച സമയത്ത് ആ ന്യൂസ് കണ്ടതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വിഷയം ചോദിച്ചേക്കാം അങ്ങനെ എന്റെ മനസ്സിലേക്ക് എത്തിയത്. നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അത് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. ഒരു മലയാളി പെൺകുട്ടി ഏഷ്യൻ ഗെയിംസിൽ പോകുന്നു, മെഡൽ സ്വന്തമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. യെസ്, മലയാളി പെൺകുട്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ തൊട്ടടുത്ത ആ അയൽവക്ക സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് പോയ ഒരു പെൺകുട്ടിക്കും 2 വെള്ളി മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. യെസ്, എനിവേ ദേ ഞാൻ ഇന്നത്തെ ആദ്യത്തെ കോളിൽ ഇല്ല, കോൾ കട്ടായി പോയിട്ടുണ്ട്. എനിവേ അടുത്ത കോൾ നമുക്ക് എത്തുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
2: ഹലോ ഹലോ, ആ റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറയ്ക്കൂ, നന്നായി കുറയ്ക്കൂ, നന്നായി കുറയ്ക്കൂ. ഹലോ ചേട്ടാ, റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറച്ചു വെച്ചേ. ഇല്ല, റെഡി ആയിട്ടില്ല, എനിക്ക് ഫുൾ എക്കോ ആണ് കേൾക്കുന്നത്, പറയുന്നതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അവിടെ കേൾക്കുന്നുണ്ട്, ഇവിടെ കേൾക്കുന്നില്ല. ഓക്കെ, പറയൂ, ഇതാരാണ്, ഇതാരാണ്?
3: സുലൈമാൻ.
2: ഓക്കെ, അപ്പൊ സുലൈമാൻ ചേട്ടാ, ഇനി വിളിക്കുന്ന സമയത്ത് റേഡിയോയുടെ ശബ്ദം നന്നായി കുറച്ച് വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് വിളിക്കണം കേട്ടോ.
3: ഓക്കെ,
2: ആ പാട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഇൻസ്റ്റന്റ് പാട്ടില് വിളിക്കണം കേട്ടോ.
3: ഓക്കെ,
2: ആഹാ, അഹല്യ വിഷസിൽ പാട്ട് കേട്ടില്ല.
3: ഓക്കെ
2: ഓക്കെ, അപ്പൊ സുലൈമാൻ ചേട്ടാ, മൊത്തത്തിൽ ഓക്കെ ആണല്ലോ. ഇന്ന് വല്ല പ്രത്യേക വിഷസ് ഉണ്ടോ? ആഹാ, കോളൊക്കെ ഡ്രോപ്പായി പോയിട്ടുണ്ടല്ലോ, എന്താണിത്? ഓക്കെ, പാട്ട് ചോദിക്കാൻ വേണ്ടി ഇതേ ഇൻസ്റ്റന്റ് പാട്ടിലേക്കാണ് വിളിക്കേണ്ടത് കേട്ടോ. അഹല്യ വിഷസിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ട് കിട്ടില്ല ഗായ്സ്, അറിയാലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ പറഞ്ഞു വന്ന കാര്യം ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചായിരുന്നു അല്ലെ. ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യക്ക് 2 വെള്ളി മെഡൽ സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഈ തോക്കിൻ കുഴലിയുടെ 2 വെള്ളി മെഡലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നും അല്ല, ഏറ്റവും സന്തോഷം വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് കേട്ടോ, 20-ാം ഏഷ്യൻ ഗെയിംസിൽ തന്നെ ആദ്യത്തെ മെഡൽ സ്വന്തമാക്കുന്നത് ഇത്രയും യങ് ഏജിലാണെന്നുള്ളതാണ്. അതും കോഴിക്കോട്ടുകാരിയായിട്ടുള്ള വിദർശ കെ വിനോദിന് വേണ്ടിയിട്ടാണ്, വിനോദിനാണ് ഈ ഒരു മെഡൽ സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നേ. അത് ഭയങ്കര സന്തോഷമാണല്ലേ. ഷൂട്ടിങ്ങിലാണ് ഓ ആ ഒരു ഗൺ പോയിന്റിലൂടെ നമുക്കിത് എങ്ങനെ മെഡൽ സ്വന്തമായിരിക്കുന്നു. യെസ്, അപ്പോൾ ആദ്യ വെള്ളി മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത എന്നൊരു കാര്യം കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അത് നമുക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ വ്യക്തിഗത ഇനത്തിലും ടീമിനത്തിലും വെള്ളി നേടിക്കൊണ്ടാണ് തമിഴ്നാട്ടുകാരിയായിട്ടുള്ള എളവേനിൽ വാളറിവൻ ഇരട്ട മെഡലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതും ഭയങ്കര സന്തോഷം തന്നെയാണ്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലാണ് വിദർശനയുടെ വെള്ളി നേട്ടം. അതുപോലെ തന്നെ മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള സോനം മസ്കർ കൂടി ഈ ഒരു ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ആദ്യ ദിനത്തിൽ തന്നെ അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ കിട്ടാന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിവേ, എനിക്ക് അടുത്തൊരു കോളർ എത്തിയിരിക്കുകയാണ്. ആ ഒരു കോളിലേക്ക് ഞാൻ ഒന്ന് പോട്ടെ, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
4: ഹലോ, വണക്കം. അഹല്യ.
2: വണക്കം വണക്കം. ഇത് യാര്?
4: എം പേര് വിജയകുമാർ. കേരള കണ്ണൂരിലിരുന്നു പേശ്രേ. മലയാളം നല്ലാ തെരിയും.
2: മലയാളം നല്ലാവേ തെരിയുമാ? ആണാ, മലയാളത്തിലെ പേശാനാമാ?
4: എന്റെ വീട് കൂത്തോർമിനടുത്ത് രാമപുരത്താണ്.
2: ഓക്കെ വിജയൻ ചേട്ടൻ, എന്റെ തമിഴ് അത്രയും നല്ലതല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ നേരെ മലയാളത്തിലേക്ക് വന്നതാണ്.
4: അല്ല, തമിഴ്നാട്ടിൽ കൊറേ കാലം ഉണ്ടായിരുന്നു, കോയമ്പത്തൂര്. എനിക്ക് തമിഴില് സംസാരിക്കണം എന്നില്ല ഒരു ആഗ്രഹം കൊണ്ട്
2: സംസാരിച്ചതാണ്.
4: അപ്പൊ എന്റെ സുഹൃത്ത്, ഇന്നലെ വിവാഹിതരായ എന്റെ സുഹൃത്ത് രഘുനാഥന്റെ മകൾ റിയ ഷബാസ് ദമ്പതികൾക്ക് മംഗളാശംസകൾ.
2: ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്, വിഷസ് പറയാൻ വിളിച്ചതാണല്ലേ. ഓക്കെ വിജയൻ ചേട്ടാ, അപ്പൊ എന്തായാലും ഇന്നലെ വിവാഹിതരായ നവദമ്പതികൾക്ക് എല്ലാ ആശംസകളും ഞാനും ദൈ അറിയിക്കുന്ന. ഒപ്പം തന്നെ വിജയൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ കണ്ണൂരിൽ നിന്ന് വിജയൻ ജയന്റെ കോൾ ആയിരുന്നു കേട്ടോ, നമുക്ക് ദേ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നത്. യെസ്, തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഗൈസ് തമിഴ് സംസാരിക്കാനായിട്ട്, പക്ഷേ പറ്റാറില്ല. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, എന്നാലും അത്രയും ഭംഗിയിലൊന്നും വരാറൊന്നുമില്ല. എന്നാലും നോക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ ഹീരയായിട്ട് ഇങ്ങനെ തമിഴ് സംസാരിച്ച് ഒരു ഒരു ഫൈറ്റിൽ ഇങ്ങനെ പോവാറാണ് പതിവ്. ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് ഹീര ഒന്ന് കറക്റ്റ് ചെയ്യാറുണ്ട്. ആയില്ല, അത് അപ്പടി കിടയോ, അത് ഇന്ത മാതിരി പേസം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തരാറുണ്ട്. രസമാണ്, തമിഴ് എന്ന് പറഞ്ഞ ഭാഷ ഭയങ്കര രസമാണ്. എനിക്ക് തമിഴ് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തമിഴിനോടും വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തന്നെയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ദേ ഇന്ന് ഞാനിപ്പോ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഈ ഒരു ഏഷ്യൻ ഗെയിംസ് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ ദിവസത്തിന് വേറെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്, കുറേ സ്പെഷ്യൽ ഡേയ്സ് കൂടിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന ഒരു ഒരു പ്രത്യേകത കൂടിയുള്ളൊരു ദിവസമാണിത്. നമുക്കെല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് വേണം ലൈഫിൽ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയാറുണ്ട് പീസ്, യെസ്, സമാധാനം. അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ആൻസർ പറയാറില്ലേ. അങ്ങനെയാണെങ്കിൽ ദേ ആ സമാധാനത്തിന്റെ ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയോ, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ കൂടിയാണ് സെപ്റ്റംബർ 21 തീയതി ആയിട്ടുള്ള ദേ ഇന്നത്തെ ഈ ഒരു ദിവസം. ഓക്കെ, അപ്പോ അത് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം നമുക്ക് അടുത്തൊരു പാട്ടിന് ശേഷം ആയാലോ. പാട്ടിന് മുൻപ് ഞാൻ ഒരു കോളിലേക്കും കൂടി ഒന്ന് ഓടി പോകുന്നുണ്ട്, അതിന് ശേഷം നമുക്ക് പാട്ടിലേക്ക് പോവാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ അയല്യ മോളെ, ഞാൻ മാധവൻ.
2: മാധവൻ ചേട്ടൻ, എന്തൊക്കെ വിശേഷം? സുഖാണോ?
5: നല്ല വിശേഷം അയല്യ മോളെ.
2: നല്ല വിശേഷം, സുഖായിരിക്കുന്നു. അതെ അതെ, എനിക്ക് സുഖാണ്, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ആഹാ, ഹലോ. കോൾ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്, സാരില്ല. മാധവൻ ചേട്ടന്റെ കോളായിരുന്നു. മാധവൻ ചേട്ടൻ, നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ദേ 8 കഴിഞ്ഞ് 24 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഞാൻ ദേ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. നമുക്ക് കേൾക്കാം മനോഹരമായ അടുത്ത പാട്ട്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് വി ആർ ജെ അഹല്യ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? സ്പോർട്സ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം അല്ലെ. നിങ്ങളുടെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ആ സ്പോർട്സിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട കായിക ഇനം, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു, ഒരു കായിക താരമായിരുന്നു, ഇതൊക്കെയായിരുന്നു എന്റെ ഇന്നത്തെ ചോദ്യങ്ങൾ. അപ്പൊ എന്തായാലും ദേ അതിന്റെ ഉത്തരങ്ങൾ പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം വിളിക്കാം, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8281509000. ഇന്നത്തെയും പോലെ ദേ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, കോൾസ് ഒക്കെ ഒരു 9 മണിക്കുള്ളിൽ വിളിക്കാനായിട്ട് മാക്സിമം നോക്കണം. 9 മണിക്ക് ശേഷം ആയിരിക്കും നിറയെ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പൊ അത് നമുക്കൊരു ചെറിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്, കാരണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാനായിട്ട് സാധിക്കാറില്ല. അതുകൊണ്ട് ഈ ഒരു സമയം നോക്കി നിങ്ങൾ വിളിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ദേ ഞാൻ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്നത്തെ ദിവസത്തിന് കുറെ പ്രത്യേകതകൾ കൂടിയുള്ളൊരു ദിവസമാണ് കേട്ടോ, സെപ്റ്റംബർ 21 എന്ന് പറയുന്ന സമയത്ത്. അപ്പൊ അതിലൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, സമാധാനത്തിന്റെ ദിവസം കൂടിയാണ് ഇന്നെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വേൾഡ് അൽഷിമേഴ്സ് ഡേ കൂടിയാണ് കേട്ടോ. അതുപോലെ വരുന്ന മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ സീറോ ഇമേഷൻ ഡേ കൂടിയാണ്. ഇനി നമ്മുടെ ഒരു കൾച്ചറൽ ഒബ്സർവൻസിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു സമാധി ഡേ കൂടിയാണ്, നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. ഇനി ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫൺ ആ ഒരു രീതിയിൽ ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നാഷണൽ ചായ് ഡേ ആണ് കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ കുക്കി ഡേ കൂടിയാണ്, വേൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ കൂടിയാണ്. അങ്ങനെ കുറെ പ്രത്യേകതകൾ ഇന്നത്തെ ദിവസത്തിന് ഉണ്ട് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ദേ ആ പ്രത്യേകതകൾക്കൊക്കെ ഞാൻ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ അടുത്ത കോളിലേക്ക് പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ
3: ഹലോ,
2: ഗുഡ് മോർണിംഗ്,
3: നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
3: ഞാൻ ചിറ്റൂരിൽ ജയബാലനെ വിളിക്കുന്നു. ജയബാലൻ,
2: ജയബാലൻ ചേട്ടൻ, ജയബാലൻ ചേട്ടൻ ആദ്യമായി വിളിക്കുക?
3: ആദ്യമായിട്ട് വിളിക്കുക, ഫസ്റ്റ് ആയിട്ട് വിളിക്കുക. ഞാൻ ഈ വിളിച്ചത് ഈ കോള് കണക്ട് ആവുന്നല്ലോ, ഞാൻ ചിലറിയോ എപ്പോഴും ബിസിയാ,
2: എപ്പോഴും ബിസി. എന്താ ചെയ്യുക, കുറെ കോൾസ് വരുന്നത് കൊണ്ടാണ് കേട്ടോ.
3: ഓക്കെ, ബിസിയായിപ്പോ
2: കുഴപ്പമില്ല, ഇപ്പൊ ദേ കണക്ട് ആയില്ലേ. കിട്ടണില്ല, പോട്ടെ, സാരില്ല, ഇപ്പൊ റെഡി ആയല്ലോ. ഓക്കെ, അപ്പൊ ജയബാലൻ ചേട്ടാ, എന്താ എന്താ ചെയ്യുന്നേ, വർക്കിംഗ് ആണോ? മേഡം വേണ്ട, മേഡം വേണ്ട, ആയില്ല, ആയില്ലാന്ന് വിളിച്ചാ മതി കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ജയബാലൻ ചേട്ടാ പറയൂ, എന്താ ചെയ്യുന്നേ, വർക്കിംഗ് ആണോ?
3: ഞാൻ ഇവിടെ രണ്ട് മക്കളും മാരീഡ് ആണ്, മാരീഡ് കഴിഞ്ഞു.
2: ആ, ഇപ്പൊ ഒരു റെസ്റ്റ് ലൈഫിലാണോ?
3: ഞാൻ വൈഫ് മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടില്.
2: ഓക്കെ, കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് പോലെ.
3: വൈഫിന് ഒരു ഡിമെൻഷ്യ, ഡിമെൻഷ്യ കാരണം, ഓർമ്മ കുറവ് കാരണം മൂപ്പര് ഓർമ്മ തെറ്റ് കാരണം മൂപ്പര് ചികിത്സയിൽ 5 വർഷമായിട്ട് ചികിത്സയിലാണ്.
2: അപ്പൊ ഞാൻ വൈഫിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നോക്കി ഹാപ്പി ആയിട്ട് പോണു.
3: ഏതോ
2: അല്ലേ, വൈഫിനെ സപ്പോർട്ടായിട്ട് ജയബാലൻ ചേട്ടൻ ഇപ്പോ സ്ട്രോങ് ആയിട്ട് കൂടുന്നേ, അങ്ങനെ പോവല്ലേ.
3: മൂപ്പര് കെയർ ചെയ്യാൻ ഉണ്ടായിരിക്കും, രണ്ട് കുട്ടികളും കല്യാണം കഴിഞ്ഞ് പോയി.
2: ആ, അതാണ് കുഴപ്പമില്ല, അത് മതി.
3: ആ, ജോലിയുള്ള കുട്ടികളാണ്, മരുമക്കളും ജോലിയുണ്ട്, അങ്ങനെ നമ്മൾ അവര് കഞ്ഞി തന്നാലും കുടിച്ചിട്ട് പോവാ.
2: അങ്ങനെയല്ല, നമ്മൾ നല്ല പ്രായത്തിൽ നമ്മൾ അവരെ നോക്കി അവരിപ്പോ തിരിച്ച് നമ്മളോട് ആ സ്നേഹം തിരികെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അല്ല പിന്നെ
3: അങ്ങനെ ഹാപ്പി ആയി പോകണ്ട,
2: ഹാപ്പി ആയി പോട്ടെ. അതാണ് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം.
3: ആഴ്ചയിൽ രണ്ടു ദിവസം ചെറിയ മോള് വരും, രണ്ടു ദിവസം വലിയ മോള് വരും.
2: അതെ, പോരെ പിന്നെന്താ. ഓക്കെ, അപ്പൊ ജയബാലൻ ചേട്ടാ, എന്തെങ്കിലും കായിക ഇനത്തിൽ പങ്കെടുത്തിരുന്ന ആളൊക്കെ ആണോ? സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നോ പഠിക്കുന്ന സമയത്ത്?
3: അങ്ങനെയില്ല, ഞാൻ 1979 വണ്ടിത്തോളം സ്കൂളില് SLC പാസ്, ഫസ്റ്റ് കായികപരമായിട്ട് വലിയ താല്പര്യം
2: ഇല്ല. എനിക്ക് അക്കാഡമിക്സ് ആയിരുന്നു ഇഷ്ടം അല്ലേ.
3: നിങ്ങളുടെ
2: ഹോസ്പിറ്റലിൽ
3: നമ്മുടെ മെയിൻ ഓഫീസ് ഡെപ്യൂട്ടേഷന് വേണ്ടി പോകും ഞാൻ.
2: ഓക്കെ, അപ്പൊ ജയബാലൻ ചേട്ടാ,
3: ഞാൻ കൊഴിഞ്ഞാൽ വന്നിട്ടുണ്ട്.
2: അടിപൊളി. ഓക്കെ, അപ്പൊ ജയബാലൻ ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ? വിഷസിന്റോ പ്രത്യേകിച്ച് ആശംസകൾ നൽകാനുണ്ടോ?
3: അഖലിയില് എപ്പം കേൾക്കുന്ന എല്ലാവർക്കും, അതെ, എന്റെ മക്കൾക്ക് വേണ്ടിട്ട്. എന്റെ മക്കള് ബിനി പോലീസാണ് അവിടെ.
2: ഓക്കെ ഓക്കെ,
3: അവിടെ ആ പാലക്കാട് മറ്റേ ഇതില്ലേ, ഇത് ആ ഗ്രൗണ്ടിൽ കറങ്ങുന്ന പോലീസില്ല, എന്താണ് എന്താ പേര്?
2: ഓട്ടോയിൽ കറങ്ങുന്ന പോലീസു?
3: വനിതകൾ മാത്രമാണ്, വനിതകൾ മാത്രമാണ് സ്റ്റേഷനില്.
2: പിങ്ക് പോലീസിലാണോ?
3: പിങ്ക് പോലീസ് ആണ്.
2: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.

0: നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ജയപാലൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത് കേട്ടോ. ആദ്യമായിട്ട് വിളിക്കുകയാണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ആ സംസാരത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരാനുള്ളൊരു ആഗ്രഹമൊക്കെ ആ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ആ സമയത്തിൻ്റെ പരിമിതി മൂലമാണ് അത്രയും സമയം നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജയപാലൻ ചേട്ടൻ്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത കോളിലേക്ക് ഓടിപ്പോട്ടെ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: വിളക്കത്രക്കളം ഭാസ്കരൻ.
0: ഓക്കെ ഭാസ്കരൻ ചേട്ടാ, സുഖല്ലേ? സുഖായി പോട്ടെ. ഓക്കെ, അപ്പൊ ചേട്ടാ പറയൂ, ഇങ്ങനെ എന്തെങ്കിലും കായിക ഇനത്തിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണോ?
1: ഇല്ല, ഞാൻ പഠിച്ചത് വിളയോടി SNEP സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ പഠിപ്പൊക്കെ വളരെ കുറവാണ്. പക്ഷെ അന്ന് കാലത്ത് കായികങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളതിലൊന്നും പങ്കെടുത്തിട്ടില്ല. മോളെ
0: അതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ?
1: ഉണ്ടായിരുന്നില്ല. പിന്നെ പഠിപ്പം നമ്മൾ അവിടെ മാത്രമേ പഠിച്ചുള്ളൂ. പിന്നെ അവിടെ നിന്ന് മുകളിൽ പഠിക്കാൻ പറ്റിയില്ല.
0: കുഴപ്പമില്ല, പോട്ടെ, സാരില്ല.
1: അതുകൊണ്ട് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല.
0: കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
1: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. അകലയിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ സുനിലിനോട്
0: പറയണം. ഞാൻ പറയാം,
1: രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടിയേ.
0: കുഴപ്പമില്ല, ഞാൻ പറയാം സുനിലിനോട് കേട്ടോ.
1: ഓക്കെ
0: ഭാസ്കരൻ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. യെസ്, അപ്പൊ ഇതേ സമയം 8 മണി കഴിഞ്ഞ 40 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡി ഓ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജെ അഹല്യ. അങ്ങനെ എനിക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി എന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
0: ഗുഡ് മോർണിംഗ്. ആ, റേഡിയോയുടെ ശബ്ദം കുറയ്ക്കൂ.
2: ശബ്ദം കുറയ്ക്കാ?
0: ആ, വേഗമായിക്കോട്ടെ.
2: ഹലോ, അഹല്യ.
0: പറയൂ പറയൂ, ഇത് ആരാണ്?
2: ആരാണ്, മനസ്സിലായോ?
0: എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിട്ട് ആ പേരൊന്നും പറയോ? സൂത്രമൊന്നുമല്ല, എനിക്കറിയാം ഈ ആളുടെ പേര് തുടങ്ങുന്നത് ജെ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് അല്ലേ. അപ്പൊ ഇനി പേരിങ്ങോട്ട് പോരട്ടെ. ആ, ജൂഡിത് ചേച്ചിയാണ്. യെസ്, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? സുഖല്ലേ? അപ്പൊ ഒന്ന് വിളിച്ചതാണ്. അങ്ങനെ പറയൂ, എന്താണ് സ്പോർട്സിനെ പറ്റിട്ട് പറയുന്നത്? ആ, അതെന്താണ് എന്താണ്? ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ആർക്കും സ്പോർട്സ് ഒന്നും താല്പര്യമില്ലേന്ന്.
2: ആഹാ, സ്കൂൾ
0: ചാമ്പ്യൻ ആയിരുന്നു. നിസ്സാരപ്പുള്ളിയൊന്നല്ല, ഗപ്പ് കിട്ടിയിരുന്നു. ഗപ്പ് കിട്ടിയിരുന്നു അല്ലേ, അടിപൊളി. ഏതായിരുന്നു മെയിൻ ഐറ്റം?
2: ഓട്ടം.
0: ഓട്ടം, ഓഹാ, എല്ലാത്തിലും ഉണ്ടായിരുന്നോ? 100 മീറ്റർ, 200 മീറ്റർ റിലേ?
2: ഇത്രയും പോയിന്റ്സ് കിട്ടിയാലല്ലേ നമുക്ക് ഗപ്പ് കിട്ടുള്ളൂ.
0: ഓ, ഗപ്പ് കിട്ടുള്ളൂ, എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. ഫ്രണ്ട്സ് പറയാറുണ്ടോ, ഓ ജൂഡിത്ത് മത്സരിക്കുന്നുണ്ട്, എന്നാ നമുക്ക് ഉറപ്പായിട്ട് ഫസ്റ്റ് കിട്ടില്ലാന്ന്? വിട്ടു, അപ്പോഴേക്കും നമ്മളൊന്നും ഒതുങ്ങിയതില്ലേ. ഓ, ഞാനൊന്നിനും ഇല്ലേന്നായി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഗപ്പൊക്കെ അടിച്ച ആളാണപ്പോ. പിന്നല്ലാതെ, ഞാൻ സുഖായിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. ആ, തൃശ്ശൂരൊക്കെ പോവാറുണ്ട് ഞാൻ. തൃശ്ശൂരും പാലക്കാടും അങ്ങനെ ഓടി ഓടി ഓടി നടക്കുന്നുണ്ട്. അതെ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടാണ് ഇപ്പോ. ഓക്കെ ചേച്ചി, അപ്പൊ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്? അടിപൊളി. പിന്നെ അല്ല, അപ്പൊ എന്തായാലും ജൂഡി തേജിക്കും സൂപ്പർ ആയിട്ടൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ആ ഗപ്പൊക്കെ ഒന്ന് ഇടയ്ക്ക് എടുത്ത് ഇങ്ങനെ പൊടിയൊക്കെ തുടച്ച് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മള് വിളിച്ചത് ജൂഡി ചേച്ചി ആയിരുന്നു. പണ്ട് ഗപ്പ് ഗപ്പ് അടിച്ചിരുന്നു ആണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി വേദേ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാനട്ടോ. സമയം 8 മണി കഴിഞ്ഞ 43 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന ഹലി വിഷസ് ആണ് ഓനിയോട് ഹലി FM 90.4 വിത്ത് മീ ആർ ജെ അഹല്യ.
3: We are all here for you.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം തീകൃത്യം 8 മണി കഴിഞ്ഞ 51 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പതേ അടുത്ത ഒരു കോളറിലേക്ക് ഞാൻ പോവാനായിട്ട് നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് ആയില്ല.
2: ഗുഡ് മോർണിംഗ്.
3: ശാന്തി
2: ചേച്ചിയാണ്. ശാന്തി ചേച്ചി സുഖാണോ?
3: സുഖാണ്. ആയിലേക്ക് സുഖാണോ?
2: പിന്നല്ലാതെ എനിക്ക് സുഖം.
3: ആയിലിന്റെ പാട്ട് കേട്ട് ഞാൻ കുറെ ചിരിച്ചു. കാരണം സെയിം ഞാനും ആയിലിനെ പോലെയാണ്. ഇടയ്ക്ക് ഞാൻ എനിക്ക് ഇതുപോലെ
2: ആണല്ലേ,
3: ശരിപോലെ എനിക്ക് പാടാൻ തോന്നും.
2: ഞാൻ പാടും. എനിക്ക് പാടാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പാടും.
3: അല്ല പിന്നെ നമ്മളിങ്ങനെയാണ് ഗായകരാകുന്നത്.
2: അല്ല, ഗായകരാകുക എന്നതിലുപരിയായിട്ട് എനിക്ക് സന്തോഷമുള്ള കാര്യം ഞാൻ ചെയ്യും.
3: അതെ, അപ്പൊ ഞാൻ ഇതുപോലെ പാടും. എന്റെ മക്കള് പറയേ, അമ്മ ഇത് നിർത്താൻ എന്താണ് ഇപ്പൊ വേണ്ടത് ചോദിക്കും.
2: അതാണ്, എന്റെ അടുത്ത് ഇവിടെ പലരും പറയാറൊക്കെ ഉണ്ട് ഒന്നും നിർത്തുമെന്ന്. പക്ഷെ ഞാൻ നിർത്തില്ല.
3: അപ്പൊ ഞാൻ എന്റെ ഒരു ടൈം വരെ ഞാൻ പാടിക്കൊണ്ടിരിക്കും.
2: ഞാൻ സ്വയം നിർത്തും. അതന്നെയാണ്, ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമാണോ നമ്മൾ അങ്ങ് ചെയ്യണം. മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാനേ. ഓക്കെ, അപ്പൊ ശാന്തി ചേച്ചി പറയൂ, എങ്ങനെയാണ് സ്പോർട്സ് ഡേയ്സിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
3: ഞാൻ സ്പോർട്സ് ഡേ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സ്കൂൾ ടൈമിലൊക്കെ ഞാൻ എല്ലാത്തിലും പങ്കെടുക്കും. എനിക്ക് എല്ലാത്തിലും ഫസ്റ്റും കിട്ടും. പിന്നെ എന്താ ചെയ്യാതെ കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വേറെ ഡിവിഷൻ, ഇപ്പൊ ഞാൻ ബി ആണെങ്കിൽ സീന്റെയും ഡീന്റെയും കൂടെ പിന്നെ ഒരു ഇത് ചെയ്യിക്കും, ഫൈനലൈസ് ചെയ്യിപ്പിക്കും. അപ്പൊ ഞാൻ എല്ലാത്തിനും
2: തോൽക്കും.
3: എനിക്ക് എന്നെ കപ്പ് കിട്ടി, നല്ലോണം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അപ്പൊ ഞാൻ വിചാരിക്കും, ഓ
2: എനിക്ക്
3: ക്ലാസ്സിൽ എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ വിചാരിക്കും, അടുത്ത ചാൻസ് എനിക്കൊക്കെ കിട്ടുന്നൊക്കെ. ബട്ട് ഞാൻ ഇങ്ങനെ പറയും, പിന്നെ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തോണ്ട് എനിക്ക്
2: ഒന്നും ഉണ്ടാവില്ല. സാരല്ലേ, പോട്ടെ.
3: അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ആയിലിന്റെ ഫേവറേറ്റ്. ഏതാണ്?
2: ഞാൻ അത്യാവശ്യം ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടു. അതെ അതെ, ആ ഓട്ടവും പിന്നെ അത്യാവശ്യം ലോങ് ജമ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും പറ്റില്ല കേട്ടോ. രണ്ട് സ്റ്റെപ്പ് കയറി ഞായിരുന്നു കഥയ്ക്കും. ആഹാ ആഹാ എന്ന് പറയും. പ്രായം ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സ്റ്റാമിന കുറവാ. ഓക്കെ, അപ്പൊ ശാന്തി ചേച്ചി പറഞ്ഞോളൂ ഇന്നത്തെ വിഷയം ആർക്ക്.
3: അപ്പൊ ഇന്ന് ആയിലെ നേരത്തെ പറഞ്ഞു, ഇന്ന് സമാധാനത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കണ എല്ലാവർക്കും നല്ലൊരു സമാധാനമുള്ള ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ടെക്നീഷ്യന്മാരായ നമ്മുടെ ആൽവിനും വിഷ്ണുവിനും വിഷ്ണുദാസിനും ഒക്കെ അടിപൊളി ഒരു വിശ്വസ് ഞാൻ നേരിയാണ്. കാരണം ഇന്നലത്തെ പാട്ടൊക്കെ സൂപ്പർ ആയിരുന്നു. സൺഡേയിലെ ഫുൾ പാട്ടുകൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു.
2: ആണോ? അതവരാണല്ലോ പാട്ട് തന്നത്. ഞാൻ എല്ലാവരോടും പറയാം കേട്ടോ.
3: ഓക്കെ ചേച്ചി,
2: അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. ഓക്കെ, യെസ്. അങ്ങനെ 8 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് മെസ്സേജുകൾ ദേ ഇവിടെ വന്നെന്നെയും കാത്തിരിപ്പുണ്ട്. എനിക്ക് ഇനി മെസ്സേജുകളിലേക്ക് പോണ്ട സമയമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് അങ്ങ് കടക്കാം അല്ലേ. ഇന്നത്തെ മെസ്സേജുകളിൽ ആദ്യത്തെ മെസ്സേജ് ആരുടെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് മുന്നിൽ തെളിയുന്ന ചില വഴികളുണ്ട്. ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യണം. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം നമ്മുടെ കാൽപ്പാടുകളെയും നമുക്ക് പിന്നാലെ വരുന്നവരെയും. ശുഭദിനം നേരുന്നു സുലൈ. സുലൈചേന്റെ മെസ്സേജ് ആയിരുന്നു. സുലൈചേന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ദേ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് ആയില്ല. ഗുഡ് മോർണിംഗ്. ദൂരെ എങ്ങോ മഴ പെയ്യുന്നതിന്റെ കുളിർക്കാറ്റ് ഇങ്ങെത്തുന്നുണ്ട്. എങ്കിലും ഞങ്ങളുടെ വയനാടൻ മണ്ണിൽ ആ പുതുമഴ തുള്ളികൾ ഇനിയും മുത്തമിട്ടിട്ടില്ല. കാർമേഘങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ പ്രഭാതവേളയിൽ റേഡിയോ അഹല്യയുടെ പ്രിയ ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കും ഓജസ്സും തേജസ്സും നിറഞ്ഞ ശബ്ദമായി നമ്മളിലേക്കെത്തുന്ന എല്ലാ ആർജിന്മാർക്കും ആയിലേക്കും എന്റെ സ്നേഹം നിറഞ്ഞ സുപ്രഭാതം. സ്നേഹപൂർവം സിറാജ്, വയനാട്. ഓഹോ, വളരെ സാഹിത്യപരമായ ഒരു മെസ്സേജായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിറാജേന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ദേ അടുത്ത മെസ്സേജിലേക്ക് പോവാൻ പോവാണ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയിലി കുട്ടി നമസ്കാരം. നമസ്കാരം. ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ഓട്ടത്തിലായിരുന്നു വിന്നർ. തൗസൻഡ് മീറ്റർ റിലേ ഞാൻ സംസ്ഥാന തലത്തിൽ വരെ എത്തിയിരുന്നു. എല്ലാം ഒരു കാലം വീണ്ടും. പഴയ ഓർമ്മകൾ ഒരിക്കൽ കൂടി മനസ്സിൽ കൊണ്ടുവന്ന ആയിലിക്കുട്ടിക്ക് ആശംസകൾ. പിന്നെ അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഒരു സ്നേഹാശംസം പറയണേ. ഓക്കെ, സ്നേഹാശംസകൾ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഷാർജയിൽ നിന്ന് സോമൻ ആലപ്പാട്ട്. സോമൻ ചേട്ടന്റെ മനോഹരമായ ഒരു ദിവസം വിഷയമാണ് കണ്ടോ. പണ്ട് സ്റ്റേറ്റ് ലെവലിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. യെസ്. അപ്പോൾ നമുക്കിത് ഈ അടുത്തൊരു മെസ്സേജ് നോക്കാം. ഇനിമയാണ് കാലൈ വണക്കം. ഓക്കെ, വിജയ്കുമാർ രാമപുരം കണ്ണൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നേ. വിജയൻ ചേട്ടന്റെ മെസ്സേജാണ് കാലൈ വണക്കം. ഓക്കെ, അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുന്ന സമയത്ത് ഹാപ്പി ബർത്ത്ഡേ അച്ചു മാമാ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഈ ആരാണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ അച്ചു മാമ, മനോഹരമായ ഒരു ദിവസം കൂടി ആവട്ടെ എന്ന് വിഷയുന്നു കേട്ടോ. അങ്ങനെ ഈ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്ലേ. ഗുഡ് മോർണിംഗ്. ലോകത്തിലെ പല രാജ്യങ്ങളും വീറും വാശിയോടും കൂടി യുദ്ധത്തിൽ ഏർപ്പെട്ട ലോക ജനതയുടെ മനസമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ലോക സമാധാന ദിനം ആചരിക്കുന്നത് ലോക നേതാക്കൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. യുദ്ധങ്ങളൊക്കെ വേഗം ക്ഷമിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സമാധാനം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലീല ടീച്ചറുടെ മെസ്സേജാണ്. ലീല ടീച്ചർക്ക് മനോഹരമായൊരു ദിവസം ഞാൻ ദേ വിഷയമാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് എത്തുമ്പോൾ, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഡിയേഴ്സ്, ടുഡേ വെരി വെരി ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് എഫ് എമ്മിലുള്ള എല്ലാ ഫ്രണ്ട്സിനും വിഷസ് അറിയിച്ചുകൊണ്ട് ജഗൻ ജേന്റെ മെസ്സേജാണ് മലപ്പുറത്ത് നിന്നും. ജഗൻ ജേന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. ഞാനും എന്റെ ഫാമിലിയും ഒരു ട്രെയിൻ യാത്രയിലാണ്. രാമേശ്വരത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രി 2:30 ആയപ്പോൾ പാലക്കാട് വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അഹല്യയും നമ്മുടെ കൂട്ടുകാരെയും ഞാൻ ഓർത്തു. 2 ദിവസത്തെ കറക്കം കഴിഞ്ഞ് തിരിച്ചു പോകും. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം നേരുന്നു. ഒരു ട്രെയിൻ യാത്രയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ സ്പോർട്സിൽ കബഡി കളിക്ക് പോകുമായിരുന്നു, ഓടാൻ പോകുമായിരുന്നു, നീന്തൽ മത്സരത്തിന് പോകുമായിരുന്നു, കൊക്കോ കളിക്കും, ആഹാ, പിന്നീട് വള്ളം കളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശിവചേച്ചിയുടെ മെസ്സേജാണ്. ശിവചേച്ചി ഇപ്പോഴും ആ സ്പോർട്സ് കാര്യമാണെന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. വള്ളം കളിക്കിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശിവചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ദേ വിഷയുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സമയം വന്ന മെസ്സേജുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാണ് ഇനി ഞാൻ തരാൻ പോകുന്നേ. യെസ്, അപ്പോൾ മനോഹരമായ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് അഹല്യ വിഷസിൽ അടുത്തതായിട്ട്. അപ്പോൾ മെസ്സേജുകൾ മറക്കണ്ട, വേഗം വേഗം ടൈപ്പ് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ അങ്ങ് സെൻഡ് ചെയ്തേക്കൂ.
4: നീ പിടിയാന പിടിയാന ഞാൻ

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം എന്തേ, 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജേ. ആ ഇല്ല, അങ്ങനെ ദേ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് ഞാൻ വീണ്ടും കടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഞാൻ അമ്മയെക്കുട്ടിയാണ്, ഓക്കെ, കഞ്ചിക്കോട് നിന്ന്. എല്ലാ കായിക പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വിഷസ് ആയില്യ ചേച്ചിക്കും, അച്ഛൻ വിജയനും, അമ്മ മാലിനിക്കും. കബഡിയാണ് എനിക്ക് വളരെ ഇഷ്ടം, അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കൂടി അമ്മയെക്കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അമ്മയെക്കുട്ടി ഇനിയുള്ള എല്ലാ സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കണം. എപ്പോഴും ഇരിക്കുക, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. യെസ്, അപ്പോൾ ദേ അങ്ങനെ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് കടക്കുമ്പോൾ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്യ, നമസ്കാരം. ഞാൻ സ്പോർട്സിൽ ഓട്ടക്കാരിയായിരുന്നു, കുറെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കൊക്കോ കബഡിയിൽ ഞാൻ റാണിയാണ്. ഓഹോ, ഞാനുള്ള ടീമിൽ എല്ലാവരും തള്ളിക്കേറും. 1500, 2500 മീറ്ററിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓട്ടക്കാരിയാണ്, ഇപ്പോൾ ജീവിതത്തിൽ അടുക്കളയിൽ ഓടി തീർക്കുന്നു. ഓഹോ, ആയിലിക്കിരിക്കട്ടെ ഇന്നത്തെ സ്നേഹാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിലി പറഞ്ഞു തരുന്ന കഥകൾ സൂപ്പറാണ് കേട്ടോ. സന്തോഷം, ശാന്തി കൃഷ്ണ. ഓക്കെ, ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. ഒപ്പം ഈ അടുത്ത മെസ്സേജിലേക്ക് കൂടി ഞാൻ പോകാൻ പോവാണ് കേട്ടോ. വലിയൊരു മെസ്സേജാണ്, നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് ആയിലി കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ഞാനും എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഓട്ടത്തിന് പങ്കെടുത്തിരുന്നു. 5th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്പോർട്സ് ഡേയിൽ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും പേര് കൊടുത്തപ്പോൾ ഞാനും എന്റെ പേര് കൊടുത്തു. 100 മീറ്റർ ഓട്ട മത്സരത്തിന് ഓടി വന്നപ്പോൾ ഞാനാണ് ഫസ്റ്റ്. ആഹാ, ലാസ്റ്റിൽ നിന്ന്. ഓഹോ, അങ്ങനെയായിരുന്നോ, ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ പിന്നിൽ ആരുമില്ല. പിന്നെ ഒരു പ്രാവശ്യം ലോങ് ജമ്പിങ്ങിൽ പങ്കെടുത്തു. എന്റെ ചാട്ടം ഒരുപാട് ലോങ് ആയിരുന്നു മോളെ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയട്ടെ. ആ, പറഞ്ഞോളൂ മോളെ. എനിക്ക് ഓണം പ്രോഗ്രാമിന്റെ എന്റെ പേര് ലക്കി വിന്നറായി തെരഞ്ഞെടുത്തത് ആയിലിക്കുട്ടിയാണ്. ആണോ, ഓക്കെ മോളെ. ശനിയാഴ്ച ഓണക്കോടി സമ്മാനം എനിക്ക് കിട്ടിയിട്ടോ. താങ്ക് യു. നല്ല സ്വർണ വർണ്ണ നിറമുള്ള മനോഹരമായ സെറ്റ് സാരി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അഹലിയിൽ എല്ലാ അണിയറ ശില്പികൾക്കും ഓണക്കോടി സ്പോൺസർ ചെയ്ത സ്വയംവര സിൽക്സിനും എന്റെ സ്നേഹവും നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു മോളെ. ഇന്നത്തെ പാട്ടുകളും സൂപ്പർ. ഇന്നത്തെ കഥ പോരട്ടെ, കഥ പറഞ്ഞുതരാം, കുട്ടിക്കഥയാണ് കേട്ടോ ഇന്നത്തെ പറഞ്ഞുതരാം കേട്ടോ. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പ്. അപ്പോ ഇന്ദിര ചേച്ചിക്കും ഏറെ സ്നേഹത്തോടെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ശുഭദിനമായില്ല, പാട്ടുകളെല്ലാം പൊളി. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. യെസ്, അങ്ങനെ ദേ ഇന്നത്തെ കഥ, നിങ്ങൾ ആവശ്യപ്പെടുന്ന കഥ. ഇന്ന് കുട്ടിക്കഥയാണ് കേട്ടോ, വലിയ കഥയൊന്നും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. വളരെ കുഞ്ഞു കാര്യമാണ്, കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നതിൻ്റെ ലാസ്റ്റ് തൊട്ടൊരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാമല്ലേ. കാട്ടിൽ ഒരു ചെറിയൊരു അമ്മയുണ്ടായിരുന്നു കേട്ടോ, വളരെ ചെറിയൊരു പാവം, ഒരു കുഞ്ഞു അമ്മ. ആ ആമക്കഥയ്ക്ക് ഞാനൊരു കുത്തിടട്ടെ, ഒരു കുഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. 2 മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ മെസ്സേജും കൂടി വായിച്ചതിന് ശേഷം ഞാൻ ആ കഥയിലേക്ക് പോവാം കേട്ടോ. അപ്പം അടുത്ത മെസ്സേജ് നോക്കട്ടെ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഹല്യ FM ആൻഡ് ആയിലി ചേച്ചി, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ? ഞാൻ സുചിത്ര കുട്ടപ്പൻ, സുഖമാണ് കേട്ടോ. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് കൂടി സുചിത്ര പറഞ്ഞിട്ടുണ്ട്. സുചിത്രയ്ക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു. ടോപ്പിക് പറയുകയാണെങ്കിൽ, സ്പോർട്സിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് കുറെ ഇനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു കാലമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്ക് ഏകേ നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് കഥ. അതെ, ഞാൻ എൻ്റെ ആമക്കുട്ടനെ ദേ അവിടെ സൈഡാക്കി വെച്ചതാണ്. അപ്പോൾ ആമക്കുട്ടൻ്റെ കഥയിലേക്ക് നമുക്ക് പോവാം. ഒരു കാട്ടിൽ വളരെ ഒരു കുഞ്ഞൊരു ആമക്കുട്ടി ഉണ്ടായിരുന്നു, ഭയങ്കര കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു ആമക്കുട്ടിയുടെ വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ, ആ കാട്ടിലെ വലിയൊരു മലയുണ്ട്, ആ മലയുടെ മുകളിലേക്ക് എത്തണമെന്നായിരുന്നു ഈ ഒരു ആമക്കുട്ടിയുടെ വലിയൊരു ആഗ്രഹം. പക്ഷേ ആമക്കുട്ടിയുടെ മറ്റ് മൃഗങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും എന്ത് ചെയ്യും, അവൻ എപ്പോഴും കളിയാക്കും. ഇത്ര പതുക്കെ നടന്നിട്ട് നീ എപ്പോ എത്താൻ അവിടെ, അടുത്ത വർഷമായാലും നീ നടന്ന് അവിടെ എത്താൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പരിഹസിക്കും നമ്മുടെ ആമക്കുട്ടീനെ. ബാക്കി എല്ലാ വലിയ മൃഗങ്ങളും നമ്മുടെ ആമക്കുട്ടിയെ ഇങ്ങനെ പരിഹസിക്കുകയാണ്. പക്ഷേ നമ്മുടെ ആമക്കുട്ടി തിരിച്ചതിനൊന്നും പറയില്ല കേട്ടോ. ഇവരെത്രയൊക്കെ കളിയാക്കിയാലും എത്രയൊക്കെ പരിഹസിച്ചാലും നമ്മുടെ ആമക്കുട്ടി അവരോട് തിരിച്ചൊന്നും പറയാറില്ല. പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ചെയ്യാൻ പോവാറില്ല, അല്ലെങ്കിൽ അവരോട് പ്രതികരിക്കാൻ പോവാറില്ല, ഒന്നിനും പോവാറില്ല. നമ്മുടെ ആമക്കുട്ടി എന്ത് ചെയ്യും, മിണ്ടാതെ ഓരോ ദിവസവും അവൻ കുറച്ചു ദൂരം മാത്രം നടക്കും. അവന് പറ്റുന്ന, അവനെ കൊണ്ട് സാധിക്കുന്ന അത്രയും കുറച്ചു ദൂരം മാത്രം അവൻ എല്ലാ ദിവസവും അങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കഴിയാണ്. മാസങ്ങൾ കഴിഞ്ഞ സമയത്തെ അവൻ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ, അവൻ ആ മലയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ സ്വപ്നം കണ്ട ആ ഒരു മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ മലമുകളിൽ നിന്ന് അവൻ ദേ ഇങ്ങനെ താഴോട്ട് നോക്കുക. താഴോട്ട് നോക്കുന്ന സമയത്ത് ഈ കളിയാക്കിയ എല്ലാ മൃഗങ്ങളും ആ മലയ്ക്ക് താഴെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മേലെ നിന്ന് അവൻ താഴേക്ക് നോക്കിയിട്ടെ ഒന്ന് പുഞ്ചിരിച്ചു. അത്രയേ ഉള്ളൂ. ഇതൊന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായേ, ഒറ്റ കാര്യമേ ഉള്ളൂ, യു ആർ ടൈം ഈസ് കമ്മിങ്, സ്റ്റേ പേഷ്യൻ്റ്. യെസ്, നിങ്ങളുടെ സമയം തീർച്ചയായിട്ടും വരും. അതിനുവേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, സമാധാനമായിട്ട് കാത്തിരിക്കണം അല്ലേ. നമുക്ക് ആ സമാധാനം വേണം, നമുക്ക് വരും. ഇല്ല, ഇന്ന് തന്നെ എനിക്കിതെല്ലാം വേണം എന്നൊരു വാശി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു എയിം ഉണ്ടെങ്കിൽ അതിന് ദിവസവും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് നേടിയെടുക്കാനും സാധിക്കൂ. ഒരു ദിവസം കൊണ്ട് എനിക്കതെല്ലാം സ്വന്തമാക്കണം, എല്ലാം എനിക്ക് ഇന്ന് തന്നെ വേണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ കിട്ടുമോ? ഇല്ല, ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പകരം നമുക്കുള്ള സമയം വരും, എന്റെ സമയം വരും അല്ലേ. അതിനുവേണ്ടി കാത്തിരിക്കും ഞാൻ, ക്ഷമയുണ്ട് എനിക്ക്, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാണ്. ദാസനും വിജയനും പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ട് ദാസാ. യെസ്, അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യത്തിനും കൃത്യമായൊരു സമയമുണ്ട്. പക്ഷേ അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അതല്ലാതെ ഞാൻ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, ആ തന്നെ എല്ലാം സംഭവിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആമക്കുട്ടി മലയുടെ മുകളിൽ എത്തുമോ? ഇല്ല. അവൻ ഓരോ ദിവസം അവന് കഴിയുന്ന അത്രയും ദൂരം അവൻ സഞ്ചരിക്കാനായിട്ട് തയ്യാറായിരുന്നു അല്ലേ. അങ്ങനെ മാസങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അവൻ ആ മലമുകളിലേക്ക് എത്തി ആ ഒരു വ്യൂ അവന് കിട്ടുന്നത്. താഴേക്ക് നോക്കുന്ന സമയത്ത് അവനെ പരിഹസിച്ച, അല്ലെങ്കിൽ അവനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയ ഒരു കൂട്ടം മൃഗങ്ങളെ അവൻ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുമ്പോൾ അവന് കിട്ടുന്ന ആ ഒരു മൊമെന്റിൽ ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടല്ലോ, അത് ആ മലമുകളിൽ എത്തുന്ന സമയത്തേ മനസ്സിലാവും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. നിങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത് തളർത്താനും കളിയാക്കാനും ഒത്തിരി പേര് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. അതിൽ കേട്ട് നിങ്ങൾക്ക് അവർക്കുള്ള പ്രതികരണങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം മാത്രമാണ്. അപ്പൊ അതിന് നിൽക്കാതെ ഈ നമ്മുടെ ആമക്കുട്ടിനെ പോലെ ഒന്നും പ്രതികരിക്കേണ്ട, നമ്മുടെ കാര്യം നോക്കുക, കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒരു ദിവസം നിങ്ങൾ ആ മലയുടെ മുകളിലേക്ക് എത്തും. നിങ്ങൾ ഇങ്ങനെ താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് അവിടെ ഉണ്ടാവും. സോ ഒറ്റ കാര്യം എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്തത് പറയുന്നു, യു ആർ ടൈം ഈസ് കമ്മിങ്, സ്റ്റേ പേഷ്യന്റ്. യെസ്, അപ്പോതേ അങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കേട്ടുമുട്ടുമെന്ന പ്രതീക്ഷയിൽ, ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാം.
4: മാറിക്കോ മാറിക്കോ, അടുത്ത് വരരുത്.
5: പ്ലീസ്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446000915, 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
5: സെല്ലുലോയിഡ്.
6: ഹലോ ഹലോ ഹലോ മച്ചാമാരി, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവയ്ക്കുക കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. പാരന്റ്സ് ആവാനായിട്ട് ഒട്ടും താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താത്ത രണ്ട് കൗമാരക്കാരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരു കുഞ്ഞ്, ആ ജനനം സൃഷ്ടിക്കുന്ന അപാരമായ മാനസിക ആഘാതം, ഈ ഒരു തീക്ഷ്ണമായ ക്യാൻവാസിലാണ് അരുൺ വർമ്മയുടെ ബേബി ഗേൾ സംസാരിക്കുന്നത്. ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമ വിശേഷം ബേബി ഗേൾ. ജനിച്ചു വീണ് 3-ാം നാൾ തിരുവനന്തപുരത്തെ പ്രമുഖ ആശുപത്രിയിലെ ലേബർ വാർഡിൽ നിന്ന് ഒരു ബിഗ് ഷോപ്പറിനുള്ളിലാക്കി ഒരു യുവതി കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോകുന്നതോടുകൂടിയാണ് സിനിമയുടെ യഥാർത്ഥ ശ്വാസമടക്കിയുള്ള ആ ഒരു സഞ്ചാരം ആരംഭിക്കുന്നത്. വെറുമൊരു ആൾമാറാട്ടമോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലോ മാത്രമല്ല കേട്ടോ ഈ ഒരു ചിത്രം. സനൽ മാത്യു എന്ന നിസ്സഹായനായ അറ്റൻഡറുടെ കണ്ണുകളിലൂടെ ഒരു കൂട്ടം മനുഷ്യരുടെ ആത്മസംഘർഷങ്ങളാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. വേണ്ടാത്ത ഗർഭത്തിന്റെ ഉത്തരവാദിത്വം തോളിലേറ്റേണ്ടി വരുന്ന പെൺകുട്ടി, പോലീസിന്റെ ചോദ്യം ചെയ്യൽ, ആ ഒരു ചോദ്യം ചെയ്യലിൽ പെട്ടുലയുന്ന ഒരുപാട് സാധാരണക്കാർ, കേസന്വേഷണത്തിനും പ്രമുഖരുടെ സുരക്ഷയ്ക്കുമിടയിൽ ശ്വാസമുട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഇങ്ങനെ നഗരത്തിന്റെ പല കോണുകളിലായി ചിതറിത്തെറിച്ച മനുഷ്യ ജീവിതങ്ങളുടെ വൈകാരിക തനിമയെ കൃത്യമായി കോർത്തിണക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. സെല്ലുലോയിഡിലെ ഇന്നത്തെ സിനിമാ വിശേഷം നിവിൻ പോളി നായകനായ ബേബി ഗേളിനെ കുറിച്ചാണ്. തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് on your Ahalya FM 90.4 with me, RJ Ahilya. ബീബികൾ, അതെ. അഭിനേതാക്കളുടെ പ്രകടനവും കഥാപാത്ര വൈവിധ്യവും നായികാസങ്കല്പങ്ങളുടെ പരമ്പരാഗത ചട്ടക്കൂടുകൾ പൂർണ്ണമായും ഉടച്ചുവാർത്ത രൂപത്തിലാണ് നിവിൻ പോളി അവതരിപ്പിച്ച സനൽ മാത്യു എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. സ്റ്റാർഡത്തിന്റെ ബഹളങ്ങളൊന്നുമില്ലാതെ തികച്ചും സ്വാഭാവികമായ പെരുമാറ്റ രീതികളിലൂടെ നിവിൻ ഈ ഒരു കഥാപാത്രത്തെ സ്ക്രീനിൽ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു സിനിമയുടെ യഥാർത്ഥ സർപ്രൈസ് പാക്കേജ് സംഗീത് പ്രതാപും ലിജോ മോൾ ജോസുമാണ്. ഹാസ്യവേഷങ്ങളിൽ മാത്രം കണ്ടുപരിചയിച്ച സംഗീത് മോനു എന്ന കഥാപാത്രത്തിലൂടെ വൈകാരിക രംഗങ്ങളിൽ അസാധ്യ പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത്. മാതൃത്വത്തിന്റെ സങ്കീർണതകളെ സ്ക്രീനിൽ പകർത്തിയ ലിജോ മോളും ഒപ്പം തന്നെ സബ് ഇൻസ്പെക്ടറായി ശ്വാസം മുട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച അഭിമന്യു തിലകനും അസീസ് നെടുമങ്ങാടും സിനിമയ്ക്ക് മികച്ചൊരു അടിത്തറ നൽകുന്നുണ്ടെന്നുള്ളതാണ്. ബേബി ഗേളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെല്ലാഡിൽ കൂടുതലായിട്ട് കേൾക്കാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം സെല്ലാഡിലേക്ക്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ബേബി ഗേളാണ്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ബോബി സഞ്ജയ് തിരക്കഥയും മേക്കിംഗ് ശൈലിയും. അതെ, ഗരുഡന് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിംഗ് സ്റ്റീഫനാണ്. കഥയുടെ തുടക്കത്തിൽ പല കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും പരിചയപ്പെടുത്തുമ്പോൾ തിരക്കഥയിൽ നേരിയ മമത അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ബോബി സഞ്ജയ് കോംബോ പിന്നീട് അങ്ങോട്ട് തിരക്കഥയെ കൃത്യമായ വേഗതയിലേക്ക് എത്തിക്കുന്നുണ്ട്. അധികം അനാവശ്യ ബിൽഡപ്സ് ഇല്ല. മാസ് രംഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരികെ കയറ്റാതെ യഥാർത്ഥ ജീവിതത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന സമാന്തരമായ കഥകളിലൂടെയാണ് ഈ ഒരു സിനിമയുടെ പോക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പ്രേക്ഷകരിൽ ഒരു നിമിഷം പോലും മടുപ്പുണ്ടാക്കാതെ ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, ആ ഒരു ആകാംക്ഷ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നതാണ്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരുപാട് മാസ് മസാലകളൊന്നുമില്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്നതാണ് ഈ ഒരു സിനിമയുടെ നേച്ചർ.

0: Celluloid.
1: സാങ്കേതികവും ഫൈനൽ വെർഡിക്റ്റും ഇനി അതാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സെല്ലുലോയിഡ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. ബേബി ഗേൾ എന്ന സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് സാം സി എസിന്റെ തീവ്രമായ പശ്ചാത്തല സംഗീതം ഓരോ രംഗത്തിന്റെയും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ആഘാതം അത് കൂട്ടുന്നുണ്ട്. ഫയാസ് സിദ്ദിഖിന്റെ ഫ്രെയിമുകളും ഷൈജിത് കുമാറിന്റെ കൃത്യതയുള്ള എഡിറ്റിംഗും സിനിമയുടെ സസ്പെൻസ് മൂഡ് ഒട്ടും ചോർന്നു പോകാതെ സൂക്ഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു റിയൽ ലൈഫ് ഡ്രാമയും ത്രില്ലറും ചേർന്ന നല്ലൊരു സിനിമ തന്നെയാണ് ബേബി ഗേൾ. വൈകാരികമായ വശങ്ങളിൽ തൊട്ടുണർത്താനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കുടുംബ പ്രേക്ഷകർക്കും അതുപോലെ ത്രില്ലർ പ്രേമികൾക്കും ഒരുപോലെ കണ്ടിരിക്കാവുന്ന ഒരു നല്ല കൊച്ചു സിനിമ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ബേബി ഗേൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന സെല്ലുലോയിഡാണ് ഒപ്പം ഉണ്ടായിരുന്നത്, ഞാൻ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailya signing off. Keep on listening to LFM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: നമ്മുടെ കാർ ഇങ്ങനെ മുന്നോട്ട് പോവാണ്, ബാരിയർ ഉയരുന്നു, നമ്മൾ യാത്ര തുടരുന്നു അല്ലെ. പക്ഷെ ഒരു സെക്കൻഡ്, ഈ ടോളില്ലേ, ഈ ടോൾ എന്തിനാ നമ്മൾ കൊടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റോഡിൽ കാർ ഓടിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന വാടകയാണോ, റെന്റാണോ, അല്ലെങ്കിൽ ടോൾ ബൂത്തിലെ ചേട്ടനും ചേച്ചിക്കും നമ്മുടെ യാത്രയുടെ എൻട്രി ടിക്കറ്റ് ആണോ? ഇതൊന്നും അല്ല കേട്ടോ, സംഗതി കുറച്ച് കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവും എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് എല്ലാ ദിവസവും ഞാനിങ്ങനെ കലഡോസ്കോപ്പിൽ വരുന്നുണ്ട്. അഭിരാമിയാണ് കൂടെ, സ്റ്റേ ട്യൂൺഡ്. ഇന്ന് നമുക്ക് ഫാസ്ടാഗിനെ കുറിച്ച് കേൾക്കാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ ഉപയോഗിക്കുന്ന ചില ഹൈവേസ്, ബ്രിഡ്ജസ്, ഫ്ലൈ ഓവേഴ്സ്, ടണൽസ് ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സിന് യൂസർ ഫീ ആയി ഈടാക്കുന്നതാണ് ടോൾ. അത് നമുക്കറിയാലോ. അതായത് റോഡ് യൂസ് ചെയ്തു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് പോകാം എന്നൊരു കോൺസെപ്റ്റാണ്. ഇനി ചോദ്യം, ഈ പണം എവിടേക്കാണ് പോകുന്നത് എന്നറിയോ? റോഡ് പണിയാൻ ചെലവായ പണം കണ്ടെത്താനും റോഡും പാലങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഭാവിയിലുള്ള യാത്ര കൂടുതൽ സേഫാക്കാൻ, സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് ടോൾ എന്ന് പറയുന്ന സിസ്റ്റം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. നാഷണൽ ഹൈവേസിന്റെ കാര്യത്തിൽ ടോളിന്റെ നിരക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോസും നിയമങ്ങളും ഒക്കെ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗീകൃതമായിട്ടുള്ള സംവിധാനങ്ങളാണ് നിശ്ചയിക്കുന്നത്. പല ടോൾ പ്ലാസകളിലും കളക്ഷൻ നടത്തുന്നത് കരാർ ഏജൻസികളാണ്. പിന്നെ നമ്മൾ ടോൾ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് ഫോണിൽ വരും. അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ കാറിന്റെ ഫാസ്ടാഗ് പോയി, നമ്മുടെ പൈസയും പോയി. പക്ഷെ അതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മെയിൻ്റനൻസിലേക്കും ഈ പണം പോകുന്നുണ്ട് എന്നാണ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന NH-66 നിർമ്മാണം പല സ്ഥലത്തും പുരോഗമിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം എല്ലായിടത്തും എല്ലാ സ്ഥലത്തും റോഡ് പണിയാണ്. അപ്പോൾ ടോൾ പിരിവിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ശ്രദ്ധ കിട്ടുന്നുണ്ട്. അടുത്ത തവണ ടോളിലൂടെ പോകുമ്പോൾ, ഈ ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ കാറ് സ്ലോ ആക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിൽ വെച്ചോ, നമ്മൾ കൊടുക്കുന്നത് വെറും വഴിയിൽ കളയാനുള്ള ചാർജല്ല, വഴി കടക്കാനുള്ള ചാർജല്ല, നമ്മൾ സഞ്ചരിക്കുന്ന റോഡിന്റെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ടുള്ള ഒരു യൂസർ ഫീ ആണ്. പക്ഷേ ടോൾ കൊടുക്കുന്ന നമുക്ക് ചോദിക്കാൻ ഒരു ചെറിയ ചോദ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ചോദിക്കാൻ. പണം കൊടുത്തു, ഇനി റോഡ് എത്ര സ്മൂത്ത് ആണ് എന്ന് നോക്കാം. ഇതുപോലെയുള്ള എവറി ഡേ കാര്യങ്ങളുടെ പിന്നിലെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസും ഇൻഫർമേറ്റീവ് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാലിഡോസ്കോപ്പ് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോ ടോള് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലായില്ലേ? പക്ഷെ അടുത്ത ചോദ്യം വരും, എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് വണ്ടിയുടെ മൂഡ് നോക്കിയിട്ടല്ല കേട്ടോ. നമ്മള് എത്ര ദൂരം സഞ്ചരിക്കുന്നു, ഏത് തരത്തിലുള്ള റോഡാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് ടോളിന്റെ റേറ്റ് മാറുന്നത്. സാധാരണയായിട്ട് ടോൾ പ്ലാസകൾ തമ്മിലുള്ള ദൂരവും യാത്ര ചെയ്യുന്ന ദൂരവും പരിഗണിച്ചിട്ടാണ് ടോൾ എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കണം. പിന്നെ റോഡും ഒരുപോലെയല്ലല്ലോ. 4-lane highway, 6-lane highway, എക്സ്പ്രസ് വേ, ഇങ്ങനെയുള്ള റോഡ്സിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിരക്കുകൾ വരും. അതായത് എന്റെ വണ്ടി ചെറുതാണ്, അതുകൊണ്ട് ടോള് കുറച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, വണ്ടിയിൽ അനുവദനീയമായതിലും അധികം ഭാരം കയറ്റിയിട്ടുണ്ടെങ്കിൽ ടോള് മാത്രം കൊടുത്ത് രക്ഷപ്പെടാമെന്നും കരുതണ്ട. അമിത ഭാരം കൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 4 ഇരട്ടി വരെ പിഴ ഈടാക്കാം എന്നാണ് നിയമം പറയുന്നത്. ഇനി ഫാസ്റ്റ് ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസയിൽ എത്തിയാൽ എന്താ പറ്റുക? ക്യാഷ് കൊടുത്താൽ പോരേ ചേട്ടാ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ സാധാരണ ടോളിന്റെ 2x പേയ്മെന്റ് വരെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഡിജിറ്റലായി അടച്ചാൽ സാധാരണ നിരക്കിനേക്കാൾ 25% അധികം നൽകേണ്ടി വരുന്ന വ്യവസ്ഥയും ചില സാഹചര്യങ്ങളിൽ ബാധകമാണ്. അപ്പോ അതുകൊണ്ട് ഫാസ്റ്റാഗ് ഇല്ലാതെ ടോൾ പ്ലാസയിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില നൂലാമാലകളൊക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. പൈസ സേവ് ചെയ്യാൻ ഷോർട്ട് കട്ട് എടുത്തിട്ട് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്ന ചിലപ്പോൾ അവസ്ഥയാവാം. പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യം ടോൾ പ്ലാസയ്ക്ക് ചുറ്റുമുള്ളവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ്. ഈ ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് സ്വകാര്യ വാഹനങ്ങൾക്കായിട്ട് മാസം 350 രൂപയുടെ ലോക്കൽ പാസ് കിട്ടും. അതായത് പാസ് എടുത്താൽ ഒരു മാസം എത്ര തവണ വേണമെങ്കിലും ആ ടോൾ പ്ലാസയിലൂടെ പോവാം. ദിവസവും ചിലപ്പോൾ ആ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഓരോ തവണയും ഫാസ്റ്റാഗിൽ നിന്ന് പൈസ കുറയുന്ന നോക്കി ഹാർട്ട് അറ്റാക്ക് വരണ്ട. ഈ ടോൾ പ്ലാസയെ കുറിച്ച് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേൾക്കാം. യാത്ര തുടരട്ടെ. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കും, ബീപ് എന്ന് പറയുന്ന ഒരു സൗണ്ട്. വണ്ടി നിർത്തിയില്ല, പേഴ്സ് തുറന്നില്ല, പക്ഷേ പൈസ പോയി. ഫാസ്റ്റ് ടാഗിന്റെ മാജിക് അതാണല്ലേ. പിന്നെ ചില ആളുകൾ അവിടെ കൊണ്ടിട്ടിട്ട് എങ്ങനെയാണ് ഇത് ക്യാമറയിൽ പിടിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ സ്റ്റിക്കർ പോലെ തോന്നുന്ന സാധനം എങ്ങനെ എത്ര പെട്ടെന്നാണ് നമ്മുടെ പൈസ എടുത്തുകൊണ്ട് പോകണം അല്ലേ? സംഗതി സിമ്പിളാണ്. നമ്മുടെ കാറിന്റെ വിൻസ്ക്രീനിൽ ഒട്ടിച്ചിട്ടുള്ള ഈ ചെറിയ ഇലക്ട്രോണിക് ടാഗിലാണ് കഥ. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി, RFID, അങ്ങനെ ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ഫാസ്റ്റ് ടാഗ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വാഹനം ടോൾ പ്ലാസയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള സിസ്റ്റം ഫാസ്റ്റ് ടാഗ് വായിക്കും. ടാഗുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന പ്രീപെയ്ഡ് വാലറ്റിൽ നിന്നോ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ ടോൾ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡിഡക്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് പോലും അയ്യോ ടോൾ കഴിഞ്ഞോ എന്നിട്ട് ഫോൺ നോക്കുമ്പോൾ ഫാസ്റ്റ് ടാഗ് അക്കൗണ്ട് ഡെബിറ്റഡ് എന്നൊരു മെസ്സേജും വരാം അല്ലേ. ഇനിയൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ നാഷണൽ ഹൈവേസിലെ ടോൾ പേയ്മെന്റിനും ഫാസ്റ്റ് ടാഗ് നിർബന്ധമാണ്. എല്ലാ വാഹനങ്ങൾക്കും ഒരേ കാറ്റഗറിയിലുള്ള ഫാസ്റ്റ് ടാഗ് അല്ല. കാറ്, ജീപ്പ്, ബസ്, ട്രക്ക്, മൾട്ടി ആക്സിൽ വെഹിക്കിൾ, വാഹനത്തിന്റെ കാറ്റഗറി അനുസരിച്ച് ഈ ഫാസ്റ്റ് ടാഗ് സിസ്റ്റത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഫാസ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ വെറുമൊരു സ്റ്റിക്കറല്ല, നമ്മുടെ വാഹനത്തിന്റെ ടോൾ പേയ്മെന്റ് ഐഡന്റിറ്റി കാർഡ് പോലെയാണത്. ഫാസ്റ്റ് ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസയിൽ കയറിയാൽ അവിടെ പിന്നെ ക്യാഷ് ഉണ്ടല്ലോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല, അധിക തുക നൽകേണ്ടി വരും എന്നുള്ളതും മനസ്സിൽ വയ്ക്കുക. ചില ടോൾ പ്ലാസസ് QR കോഡ് അല്ലെങ്കിൽ UPI വഴി പേയ്മെന്റ് സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഓണസ്റ്റ്ലി ഫാസ്റ്റ് ടാഗ് ഉള്ളപ്പോൾ ടോൾ പ്ലാസയിൽ നിർത്തി UPI ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. വണ്ടി വരുന്നു, സിസ്റ്റം ടാഗ് വായിക്കുന്നു, പേയ്മെന്റ് നടക്കുന്നു, ബാരിയർ ഉയരുന്നു, നമ്മൾ യാത്ര തുടരുന്നു. ടെക്നോളജി നമ്മുടെ യാത്ര എത്രമാത്രം മാറ്റിയെന്ന് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു എവറിഡേ എക്സാമ്പിൾ വേറെ വേണോ? കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഫാസ്ടാഗ് വന്നതോടെ ടോള് കൊടുക്കുന്നത് ഈസിയായി, പക്ഷെ ഹൈവേയിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിലോ? എവിടെ പോയാലും ടോള്, തിരിച്ചു വന്നാലും ടോള്. അങ്ങനെയുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ട്രാവലേഴ്സിനായിട്ട് എത്തിയതാണ് ഫാസ്ടാഗ് ആനുവൽ പാസ് എന്ന് പറയുന്ന ഒരു സംഗതി. 2026-27, അതായത് ഈ ഒരു വർഷം, 3,075 രൂപ നൽകിക്കഴിഞ്ഞാൽ എലിജിബിൾ ആയിട്ടുള്ള നോൺ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ഈ പാസ് എടുക്കാം. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തെ നാഷണൽ ഹൈവേസിലും നാഷണൽ എക്സ്പ്രസ് വേയിലും പ്ലാസ ക്രോസിംഗിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു ചെറിയ ക്യാച്ച് ഉണ്ട്. ഒരു വർഷം അല്ലെങ്കിൽ 200 ടോൾ പ്ലാസ ക്രോസിംഗ്സ് ആണ്. ഇവയിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതോടെ പാസ് തീരും. അതായത് ഒരു വർഷത്തേക്ക് അൺലിമിറ്റഡ് ആണല്ലേ എന്ന് കരുതി 200-ാമത്തെ ടോൾ പ്ലാസ കടന്നിട്ടും പാസ് പിടിച്ചു നിൽക്കില്ല, 200 ക്രോസിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവർ, അല്ലെങ്കിൽ 200 എത്തിയില്ലെങ്കിലും ഒരു വർഷം പൂർത്തിയായോ അപ്പോഴും ഗെയിം ഓവർ. ഈ ആനുവൽ പാസിന്റെ കാര്യമാണ് പറയണേ. എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടാൽ സംഗതി മനസ്സിലാകും. 2026 ജൂൺ വരെയുള്ള കണക്ക് നോക്കുമ്പോൾ 77 ലക്ഷത്തിലധികം ആനുവൽ പാസസ് ആണ് വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലൂടെ നാഷണൽ ഹൈവേ ടോൾ പ്ലാസയിൽ കടന്നത് 63 കോടിയിലധികം ട്രാൻസാക്ഷൻസ് ആണ്. അതായത് ഇത് വെറും പുതിയൊരു പാസല്ല, ഹൈവേയിൽ സ്ഥിരമായി കറങ്ങുന്നവർക്കിടയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ടോൾ പേയ്മെന്റ് ഓപ്ഷനാണ് ഈ ടോൾ പേയ്മെന്റ്സിലെ ആനുവൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുമുട്ടാറുള്ള ഒരു കാര്യമാണ് ടോൾ പ്ലാസകള്, ഫാസ്ടാഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അതൊക്കെ എന്താണ്, എന്താണ് അതിന്റെ പിന്നിലെ വർക്കിംഗ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലിഡോസ്കോപ്പിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ടോൾ പ്ലാസയിൽ ക്യൂ കണ്ടാൽ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്ന തോട്ട് എന്താണ്? ഇതെന്താ ടോൾ അടയ്ക്കാനാണോ വന്നത്, അതോ ക്യൂവിൽ നിൽക്കാനാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം അല്ലേ. അവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് കൺഫ്യൂഷൻ ഉള്ളത്. ടോൾ പ്ലാസയിൽ 10 സെക്കൻഡ് കൂടുതൽ നിർത്തിയാൽ ടോൾ കൊടുക്കണ്ട, ക്യൂ 100 മീറ്റർ കഴിഞ്ഞാൽ ഫ്രീ ആയി കടത്തിവിടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പടരുന്ന കഥയല്ല. ഇതിന് പിന്നിലുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം, പക്ഷെ അതിന് മുന്നേ പാട്ട് കേട്ടാലോ? നല്ല പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: 2021 NHAI പുറത്തിറക്കിയ ഗൈഡ് ലൈൻസിൽ പറയുന്ന കാര്യം, ടോൾ പ്ലാസയിലെ സർവീസ് ടൈമിൽ ഒരു വാഹനത്തിന് 10 സെക്കൻഡിൽ കൂടരുതെന്നും ക്യൂ 100 മീറ്ററിൽ കൂടുതൽ നീളാതിരിക്കാൻ നടപടിയെടുക്കണമെന്നും പറഞ്ഞിരുന്നു. ക്യൂ 100 മീറ്റർ കടന്നു കഴിഞ്ഞാൽ ക്യൂ കുറയുന്നത് വരെ വാഹനങ്ങളെ ടോൾ ഈടാക്കാതെ കടത്തിവിടണം എന്ന വ്യവസ്ഥയും ആ ഒരു ഗൈഡ് ലൈൻസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് 100 മീറ്റർ ക്യൂ ആയിക്കഴിഞ്ഞാൽ ഫാസ്ടാഗ് കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് ടോൾ പ്ലാസയിലൂടെ പോവാന്നൊക്കെ. പക്ഷേ ഹോൾഡ് ഓൺ, നിൽക്കൊരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ. ഇത് നിലവിലുള്ള ജനറൽ റൂളായിട്ട് കരുതരുത്. NHAI പിന്നീട് ഈ പ്രൊവിഷനിൽ മാറ്റം വരുത്തി. 2024 100 മീറ്റർ ക്യൂ എത്തിക്കഴിഞ്ഞാൽ ടോൾ ഫ്രീ പാസേജ് അനുവദിക്കുന്ന വ്യവസ്ഥ പിൻവലിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതുകൊണ്ട് ഇന്ന് ടോൾ പ്ലാസയിൽ ക്യൂ 100 മീറ്റർ ആയെന്ന് പറഞ്ഞ് സ്വമേധയാ ടോൾ കൊടുക്കാതെ പോകാനുള്ള അവകാശമുണ്ടെന്ന് കരുതുന്നത് ശരിയല്ല. അപ്പോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും പറഞ്ഞാൽ, ചേട്ടാ 100 മീറ്റർ കഴിഞ്ഞു, ഇനി ഫ്രീ അല്ലേ, അപ്പൊ നമുക്ക് പറയാം ആ നിയമമൊക്കെ പഴയതാണ്, അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ കാലം. അതായത് ടോളിന്റെ കാര്യത്തിലും ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ ഡേറ്റ് നോക്കണം. 2021 റൂൾ എടുത്തിട്ട് 2026 അപ്ലൈ ചെയ്താൽ ഫാസ്ടാഗിനേക്കാൾ വേഗത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വാട്സപ്പ് ആയിരിക്കും. ഇങ്ങനെയുള്ള പല ഫോർവേഡഡ് മെസ്സേജൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങൾ ഓടിച്ചാടി വിശ്വസിക്കരുത്. അതിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പാടുള്ളൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ടോൾ പ്ലാസയിലെ ക്യൂവും ഫാസ്ടാഗ് റൂൾസും അങ്ങനെ കുറേയധികം കാര്യങ്ങളുമായിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കാലിഡോസ്കോപ്പിന്റെ ജേണി. അപ്പോൾ കൃത്യസമയത്ത് അടുത്ത ദിവസം കാലിഡോസ്കോപ്പ് എത്തുന്നത് വരെ ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
4: ഏ, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
6: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
7: കൊടും വേനലിലെ വീട്ടിലേക്ക് ക്ഷീണിച്ച് കയറി വരുമ്പോ ഫ്രിഡ്ജിൽ നിന്ന് തണുത്തൊരു കഷ്ണം കക്കിരി എടുത്തിട്ട് കടിച്ച് തിന്നുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സുഖം അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ. സാലഡായിട്ടും വെറുതെ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഈ ഒരു കക്കിരി. സാലഡ് വെള്ളരി എന്നാണ് പറയുക. ശരിക്കും ഇപ്പൊ എല്ലാവരും അവരുടെ ഭക്ഷണ മെനുവില് ഈ ഒരു സാലഡ് വെള്ളരി ഉൾപ്പെടുത്താറുണ്ട്. 3 നേരവും കഴിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴാണെങ്കിലും വൈകിട്ട് ഡിന്നറിനൊക്കെ ആണെങ്കിലും ഒരു 2-3 കക്കിരി കഷ്ണം സൈഡിൽ വെക്കാറുണ്ട്. കാര്യം എന്താണ്, വെജ് ആണ് അല്ലേ, വെജീസ് ആണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും കടയിൽ നിന്ന് ഈ ഒരു കക്കിരി വാങ്ങിക്കേണ്ടി വരും അല്ലേ. പൈസ കൊടുത്ത് രാസവസ്തുക്കൾ അടിച്ച സാലഡ് വെള്ളരി ആയിരിക്കും നമ്മൾ വാങ്ങിക്കാറ്. ഇനി അങ്ങനെ വാങ്ങിക്കണ്ട, നമ്മുടെ വീട്ടുപറമ്പിലോ അടുക്കള തോട്ടങ്ങളിലോ വളരെ എളുപ്പത്തിൽ വിളയിച്ചെടുക്കാവുന്ന ഈ ഒരു സാലഡ് വെള്ളരിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൽ. സാലഡ് വെള്ളരി മുൻകാലങ്ങളെ അപേക്ഷിച്ച് മലയാളിയുടെ ഭക്ഷണക്രമത്തിൽ വലിയ സ്ഥാനമാണ് ഇന്ന് സാലഡ് വെള്ളരി നേടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ലോറികളിൽ എത്തുന്ന കക്കിരിയാണ് നമ്മൾ വിപണികളിൽ കൂടുതലായിട്ട് കാണാറുള്ളത്. എന്നാൽ നമ്മുടെ നാടൻ കാലാവസ്ഥയിലും ഇത് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാമെന്ന് എത്ര പേർക്കറിയാം. കുക്കൂർബിറ്റേസി കുടുംബത്തിൽപ്പെട്ട ഈ ഒരു സസ്യത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ഭാരതീയ ഉപഭൂഖണ്ഡം തന്നെയാണ്. വെള്ളരി വർഗത്തിൽപ്പെട്ട വിഭവമാണെങ്കിലും സാധാരണ വെള്ളരിയേക്കാൾ പെട്ടെന്ന് കായ്ക്കുന്നതും തൊലിയോട് തന്നെ പച്ചയ്ക്ക് കഴിക്കാൻ സാധിക്കുന്നതുമാണ് സാലഡ് വെള്ളരിയുടെ പ്രധാന സവിശേഷത. രാസവസ്തുക്കളും കീടനാശിനികളും ധാരാളമായിട്ട് തളിച്ചിട്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കക്കിരി നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. എന്നാൽ അല്പം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ തികച്ചും ജൈവ രീതിയിൽ സ്വന്തം വീട്ടുപറമ്പില് ഇത് ഒരുക്കിയിട്ട് വിഷരഹിതമായി കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി സാലഡ് വളരി കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് മണ്ണൊരുക്കുക, വിത്ത് നടുക, എല്ലാം പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കക്കിരി കൃഷി ചെയ്യാനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന വെള്ളക്കെട്ടില്ലാത്ത പ്രദേശം വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ദിവസം മുഴുവൻ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് കക്കിരി ചെടികൾ തഴച്ചു വളരുകയും കൂടുതൽ കായ്കൾ തരുകയും ചെയ്യുന്നത്. മണ്ണ് നന്നായിട്ട് കൊത്തിയിളക്കി മേൽമണ്ണിനൊപ്പം ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർത്താണ് തടം ഒരുക്കേണ്ടത്. തടങ്ങൾ തമ്മിലും വിത്തുകൾ തമ്മിലും കുറഞ്ഞതൊരു 4 അടി അകലമുണ്ടാകുന്നത് ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം കൂടിയാണ്. വിത്തുകൾ നടുന്നതിന് മുമ്പ് 3 മണിക്കൂർ വെള്ളത്തിലോ അല്ലെങ്കിൽ നേർപ്പിച്ച പഞ്ചകവ്യത്തിലോ കുതിർത്ത് വയ്ക്കുന്നത് വേഗത്തിൽ മുള പൊട്ടാനായിട്ട് സഹായിക്കും. ഒരു തടത്തിൽ 3 മുതൽ 4 വിത്തുകൾ വരെ നടാം. തൈകൾ മുളച്ചു വരുമ്പോൾ നല്ല ആരോഗ്യമുള്ളവ നിലനിർത്തി ബാക്കി മാറ്റി നടാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സാലഡ് വെള്ളരെ കുറിച്ചുള്ള ഹരിതഭൂമിയാണ്. ഇനി പന്തൽ ഒരുക്കലും അതുപോലെ തന്നെ വള്ളി പടർത്തലും എങ്ങനെയാണെന്ന് പറയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സാലഡ് വെള്ളരി കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാക്കി കാര്യങ്ങൾ കേട്ടാലോ. ഈ സാലഡ് വെള്ളരി കൃഷിയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് വള്ളി പടർത്തുന്നത്. വിത്ത് മുളച്ച് ചെടിയിൽ നിന്നും ചെറിയ വള്ളികൾ പൊട്ടിയിറങ്ങുമ്പോൾ തന്നെ അവ പടർന്നു കയറാനായിട്ട് കയറ് കെട്ടുകയോ ചെറിയ പന്തൽ നിർമ്മിച്ചു കൊടുക്കുകയോ വേണം. വള്ളികൾ പന്തലിലൂടെ പടർന്ന് വ്യാപിക്കുമ്പോൾ മാത്രമാണ് കക്കിരി സമൃദ്ധമായിട്ട് പൂവിടാൻ തുടങ്ങുന്നത്. വള്ളികളും കായ്കളും നിലത്ത് തൊട്ട് കിടന്നാൽ മണ്ണിലെ ഈർപ്പം കാരണം കായ്കൾ പെട്ടെന്ന് ചീഞ്ഞു പോവുകയും കുമൽ രോഗങ്ങൾ ബാധിക്കാനും സാധ്യത കൂടുതലാണ്. പന്തലിൽ പടരുന്നതിനോടൊപ്പം തന്നെ ചെടിയുടെ അടിഭാഗത്ത് കരിയിലയോ പച്ചിലയോ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കണം. ഇത് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനും കളകൾ വളരുന്നത് തടയാനും മണ്ണിലെ ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി നന. നന പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. എപ്പോഴാണ് നനയ്ക്കേണ്ടത്, എങ്ങനെയാണ് നനയ്ക്കേണ്ടത് പറഞ്ഞേരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സാലഡ് വെള്ളരി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നനയെക്കുറിച്ച് പറയാം. ഈ കക്കിരി കൃഷിയിലെ നനയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ചെടിയുടെ ചുവട്ടിൽ എന്നും ഈർപ്പം ഉണ്ടായിരിക്കണം. വേനൽക്കാലത്താണെങ്കിൽ രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് നനച്ചു കൊടുക്കേണ്ടത് ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ചെടി പൂവിടുന്ന സമയത്തും കായ് പിടിക്കുന്ന സമയത്തും നനയ്ക്കുന്നതിൽ യാതൊരുവിധ വീഴ്ചയും വരുത്തരുത്. ഈ സമയത്ത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കായ്കൾ വികൃതമായി പോവുകയും കക്കിരിക്ക് ഒരു കയ്പ് രുചി വരാനായിട്ട് കാരണമാവുകയും ചെയ്യും. അതേസമയം തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയും ചെയ്യരുത്. അമിതമായ വെള്ളക്കെട്ട് വേരുജീൽ രോഗത്തിനും ചെടി മഞ്ഞ നിറമായിട്ട് ഉണങ്ങിപ്പോകുന്നതിനും കാരണമാകാറുണ്ട്. അതുകൊണ്ട് നീർവാർച്ച ഉറപ്പാക്കി വേണം നനയ്ക്കാനായിട്ട്. സാലഡ് വെള്ളരി കൃഷിയെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വളപ്രയോഗം, അതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അത് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സാലഡ് വെള്ളരി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി വളപ്രയോഗം എങ്ങനെയാണെന്ന് പറയാം. ഈ വള്ളി പടർന്നു തുടങ്ങുമ്പോഴാണ് കക്കിരിക്ക് വളപ്രയോഗത്തിന്റെ പ്രധാന ആവശ്യകത വരുന്നത്. രാസവളങ്ങൾക്ക് പകരം തികച്ചും ജൈവ വളങ്ങൾ നൽകുന്നതാണ് പഴത്തിന്റെ രുചിയും ഗുണനിലവാരവും കൂട്ടാനായിട്ട് ഉത്തമം. പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക് ലായനി, കഞ്ഞിവെള്ളത്തിൽ ചാണകം കലക്കിയ മിശ്രിതം എന്നിവ ആഴ്ചയിലൊരിക്കൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇവ ചെടികൾക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാനായിട്ട് കഴിയുന്ന നൈട്രജൻ നൽകുന്നു. ചെടി പൂവിട്ട് കായ് പൊട്ടുന്ന സമയത്ത് അല്പം ചാരം ചുവട്ടിൽ വിതറുന്നത് കൂടുതൽ പൂക്കൾ വിരിയുന്നതിനും കായ്പിടുത്തം കൂട്ടുന്നതിനും സഹായിക്കുന്നുണ്ട്. പൊട്ടാസ്യത്തിന്റെ മികച്ച ഒരു ഉറവിടം കൂടിയാണ് ചാരമെന്ന് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. സാലഡ് വെള്ളരി കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഈ ഒരു സാലഡ് വെള്ളരിയിലെ ഈച്ചകളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അവയിൽ നിന്ന് എങ്ങനെയാണ് വെള്ളരിയെ സംരക്ഷിക്കുക? പറഞ്ഞുതരാം നല്ലൊരു പാട്ട്.
2: നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സാലഡ് വെള്ളരി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സാലഡ് വെള്ളരിയിൽ ഉണ്ടാവുന്ന ഈച്ച ശല്യം എങ്ങനെയൊക്കെ ഒഴിവാക്കാം പറഞ്ഞുതരാം. ഈ കക്കരി കൃഷിയിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് കായീച്ചകളാണ്, ഫ്രൂട്ട് ഫ്ലൈസ് ആണ്. പൂക്കൾ കായ്കളായി മാറി തുടങ്ങുമ്പോൾ തന്നെ ഈച്ചകൾ വന്ന് കായ്കളിൽ മുട്ടയിടുകയും പുഴുക്കൾ ഉണ്ടാക്കി കായ്കൾ ചീഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം കായ്കളെ ബട്ടർ പേപ്പറോ പ്ലാസ്റ്റിക് കവറോ നെറ്റോ ഉപയോഗിച്ച് പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നതാണ്. കവറിൻ്റെ അടിഭാഗത്ത് ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. കൂടാതെ തോട്ടത്തിൽ കായ്ച്ച കെണികൾ അല്ലെങ്കിൽ ശർക്കരയും ചിരട്ടയും ഉപയോഗിച്ചുള്ള നാടൻ കെണികൾ സ്ഥാപിക്കുന്നത് ഈച്ചകളെ തുരത്താനായിട്ട് വളരെ ഫലപ്രദമാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുന്നതും പ്രാണികളെ അകറ്റും. ഇനി എങ്ങനെയാണ് വിളവെടുക്കുക, എപ്പോഴാണ് ഈ ഒരു സാലഡ് വെള്ളരി വിളവെടുക്കേണ്ടത് പറഞ്ഞുതരാം നല്ലൊരു പാട്ടവിശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സാലഡ് വെള്ളരി കൃഷിയെക്കുറിച്ച് പറയുന്ന ഇന്നത്തെ ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി വിളവെടുപ്പിന്റെ കാര്യം പറയാം കേട്ടോ. ഈ ചെടി പൂത്ത് തുടങ്ങി ഏകദേശം 45 ദിവസത്തിനകം തന്നെ ആദ്യ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. വിളവെടുപ്പ് ഒരു കാരണവശാലും വൈകിപ്പിക്കാനായിട്ട് പാടില്ല. അത് കക്കരി കൃഷിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിളവെടുപ്പ് വൈകുന്തോറും കായ്കളുടെ തോലിന് കട്ടി കൂടുകയും ഉള്ളിലെ വിത്തുകൾ വിളഞ്ഞ് മൂക്കുകയും ചെയ്യും. പാകം അധികമായി കഴിഞ്ഞാൽ കക്കരി കഴിക്കാനായിട്ട് പ്രയാസമായിരിക്കും. അത്ര അങ്ങ് രുചിയൊന്നും ഉണ്ടാവില്ല. കയ്പ്പ് രസം വരാനായിട്ട് സാധ്യതയുണ്ടാവും. അതുകൊണ്ട് പാകമാകുന്ന അതത് സമയത്ത് തന്നെ കായ്കൾ പറിച്ചെടുക്കണം. കൃത്യമായ വിളവെടുപ്പ് നടത്തുന്നത് ചെടിയിൽ കൂടുതൽ പുതിയ പൂക്കളും കായ്കളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് സാലഡ് വെള്ളരിയെ കുറിച്ചാണ്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതിലേക്ക്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു സാലഡ് വെള്ളരി. ഫൈബർ, വൈറ്റമിൻ സി, മഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം കൂടാതെ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം തന്നെ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശരീരത്തെ തണുപ്പിക്കാനും വേനൽക്കാലത്ത് നിർജ്ജലീകരണം തടയാനും ഇത് സഹായിക്കും. കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളും ഉള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് സാലഡ് വെള്ളരി. ഈ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യവും എല്ലുകളുടെ കരുത്തും വർദ്ധിപ്പിക്കാനും ഈ ഒരു സാലഡ് വെള്ളരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഒരു കക്കിരിത്തൈയെങ്കിലും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉണ്ടാകേണ്ടത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വിഷമില്ലാത്ത ഫ്രഷ് കക്കിരി സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ച് തിന്നുന്നതിൻ്റെ ഒരു സന്തോഷവും ആരോഗ്യവും ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടുപറമ്പിലും സാലഡ് വെള്ളരി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4 കേട്ടു.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
2: Parishuddhiyudeyum, Parambaryathinteyum, Ponnin Thilakam, Balakandapani Jewelers, BIS 916 Hallmark, Swarnabharanangaludeyum, Tamil Nadu Hallmark, Velliyabharanangaludeyum, Vipulamaya Shekharavum, Panikoolil Ilavum, Balakandapani Jewelers, Kozhinjampara, Palakkad.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

കുറേ കാലം ഈ പാട്ട് കേട്ടിട്ട് കേട്ടോ. സമയം ഇപ്പൊ 12 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്, അതായത് 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇനി അതും അല്ലെങ്കിൽ ചിലരുടെ വെഡിങ് ഡേ ഉണ്ടായിരിക്കും, ബർത്ത്ഡേസ് ഉണ്ടായിരിക്കും, ഇനി ഒന്നുമല്ല, ചുമ്മാ നിങ്ങളൊരാളെ ഓർക്കാണ്, അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾക്കണം, അതും റേഡിയോയിലൂടെ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം, 12 to 2 o'clock അല്ലെ. 2 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട്. അപ്പം എന്ത് ചെയ്യണം, വേഗം വേഗം എന്നെ വിളിക്കണം. 8281509000 എന്നുള്ളതാണ് നമ്പർ, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസമായിട്ടൊരു ഒരു മൺഡേ ആയിട്ട് ചെറിയ മടികളൊക്കെ ഉണ്ടെങ്കിൽ ആ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് അങ്ങ് വിളിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഒരു സൈഡിൽ കൂടെ നമ്മുടെ സ്പോർട്സ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, അപ്പം അതും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ നമ്മളുടെ കാര്യങ്ങളും നമുക്ക് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകണം. പിന്നെ ചെറുതായിട്ട് മഴ അവിടെ ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട്, പിന്നെ ചില സ്ഥലങ്ങൾ നല്ല വെയിലാണ്, അങ്ങനെ മൊത്തത്തിൽ ഒരു മിക്സഡ് ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. ആ സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കണം തോന്നിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണോ? ഒരു പ്രശ്നമല്ല, കാരണം എന്താ, പാട്ട് വെച്ചുതരാൻ വേണ്ടി ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. ഓക്കെ, സെയിം നമ്പർ തന്നെയാണ്, 8281509000. ആൻഡ് അതേപോലെ തന്നെ ചിലർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു വെച്ചിരിക്കുന്നുണ്ടായിരിക്കും, സോ അവർക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാം. അഹലി എഫ് എം 90.4 എന്ന് പറഞ്ഞ പേജ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, അവിടേക്ക് നിങ്ങൾക്ക് DM ചെയ്യാം. ഓക്കെ, ഏത് രീതിയാണ്, ഞാൻ 3 രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ഏത് രീതിയിലും നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം. എന്തായാലും പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് ആദ്യത്തെ പാട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയപ്പോൾ പാടിയ പോലെ കാറ്റ് വെളിയിലെ കണ്ണമ്മ. ഈ പാട്ട് ഞാൻ കുറേ കാലമായി കേട്ടിട്ട്. തന്മാത്ര എന്ന് പറഞ്ഞ ഒരു സിനിമ എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു സിനിമാ സ്നേഹം അല്ലെങ്കിൽ സിനിമയോടുള്ളൊരു ഒരു ഒരു ഇഷ്ടമൊക്കെ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പല റീസണുകൾ കൊണ്ടായിരിക്കും അല്ലെ. നമുക്കൊരു ഒരു സിനിമയോട് ഇഷ്ടം തോന്നുന്നത് ചിലപ്പോൾ ഒരു ആക്ടറിന്റെ അഭിനയം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ഡയറക്ടറിന്റെ കാരണമായിരിക്കാം, ചില അതിൽ പാട്ടുകളായിരിക്കാം, അങ്ങനെ പല റീസൺ. എനിക്കൊന്നും ഈ ഒരു സിനിമ അത് ആക്ടിങ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, അങ്ങനെ നമുക്കൊന്നും മാറ്റി വെക്കാനില്ല. പക്ഷെ രണ്ടാമത് ഈ സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണില്ല, കാരണം എനിക്ക് തോന്നുന്നു കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന ഒരു സിനിമയാണ് അല്ലേ. നമുക്ക് ലാലേട്ടന്റെ അഭിനയമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നൊരു സിനിമയാണിത്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഏറ്റവും നല്ല ലാലേട്ടൻ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേര് തന്മാത്ര എന്ന് പറയുന്ന പേര് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ലിസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് പെട്ടെന്ന് റാൻഡമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു പാട്ടാണ്. അതിൽ തമിഴും മലയാളവും പിന്നെ ഒരു ക്ലാസിക്കൽ ടച്ചും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി പാട്ടായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പാട്ടാണ്. സോ ഈ പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്ന പാട്ടുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്ന ആ പാട്ടുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം. ഒരിക്കൽ കൂടി ഞാൻ നമ്പർ പറഞ്ഞുതരാം, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക അഹലി എഫ് എം 90.4, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ കടക്കുന്നു, അഹലി എഫ് എം 90.4 വിത്ത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം തീ 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലി FM 90.4 ആണ്. RG ഹീരയാണ് നിങ്ങളുടെ കൂടെ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നമ്മൾ ദീ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പോവാണല്ലേ. അപ്പൊ എന്തായാലും ദീ നമ്മുടെ കൂടെ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ ഹലോ, ആ റേഡിയോന്റെ വോളിയം ഒന്ന് കുറയ്ക്കോ.
2: താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു.
1: അയ്യോ, അതെന്താണ്, എന്റെ കോളൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്നല്ലോ. എന്റെ ഈശ്വര, എനിക്ക് വയ്യ. എന്തായാലും ദേ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും വിളിക്കാം കേട്ടോ. ഞാൻ നമ്പറൊന്നും കൂടെ പറഞ്ഞുതരാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് റേഡിയോന്റെ വോളിയം ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. ഹലോ, ജോസ് മാഷെ ഫോൺ സ്പീക്കറിലാണോ? നോർമൽ കോൾ ആക്കോ, നോർമൽ കോൾ ആക്കോ, സ്പീക്കർ മാറ്റിയിട്ട്. ആ ശരി, ഏത് പാട്ടാ വേണ്ടേ പറഞ്ഞോ. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. ആർക്കാണ് ഡെഡിക്കേഷൻ? ആണോ? എന്താ പേര്? ഡെയ്സി.
3: ജസ്ലിൻ പി ജോസ്.
1: ഓക്കെ ശരി, എന്തായാലും പാട്ട് വെച്ചുകൊടുക്കാം
3: കേട്ടോ.
1: ഓക്കെ, അപ്പൊ ജസ്ലിൻ പി ജോസിന് വേണ്ടിയിട്ട് പാട്ട് വേണമെന്നാണ് ജോസ് മാഷ് പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രികയിൽ അലിയുന്നു എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വിളിക്കുന്ന ആൾക്കാരുടെ ഒരു ചെറിയൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. വിളിക്കുന്ന ആൾക്കാർ മാക്സിമം നിങ്ങൾ ഫോണ് സ്പീക്കറിലിടാതെ നോർമൽ കോളിൽ തന്നെ നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ഇങ്ങ് റിപ്പീറ്റ് കേട്ടുകൊണ്ടിരിക്കും. ഇനി അതുപോലെ തന്നെ വിളിക്കുന്ന സമയത്ത് റേഡിയോന്റെ വോളിയം കുറച്ചിട്ട് വേണം വിളിക്കാൻ. അല്ലെങ്കിൽ ആ റേഡിയോയിൽ പറയുന്നത് എല്ലാം നമുക്ക് ഒരുമിച്ച് കേൾക്കും. അപ്പൊ അതുകൊണ്ട് റേഡിയോന്റെ വോളിയം ഒന്ന് കുറച്ച് നോർമൽ കോളിൽ തന്നെ വിളിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ച ജോസ് മാഷിന് വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം ജോസ്ലിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഡ്വാൻസ് ആയിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ ജോസ്ലിന് പറയാണ്. അതുപോലെ തന്നെ അടുത്ത പാട്ട് നമ്മളോട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വാട്സപ്പിലെ രേവതിയാണ്. രേവതി ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. രാര വേണു എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് നമ്മളത് അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം ഇനി അതും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അഹലി FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്കും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടുകൾക്ക് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: അങ്ങനെ 12 മണി കഴിഞ്ഞ് 19 മിനിറ്റും കഴിയുമ്പോൾ നമ്മൾ രാര വേണു കേട്ടിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ. കെ എസ് ചിത്രയും കല്യാണി മേനോനും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു പാട്ടൊക്കെ പഠിക്കാൻ പണ്ട് സ്കൂളിലൊക്കെ പോയ ആൾക്കാർക്ക് എന്തായാലും ഈ പാട്ട് വല്ലാണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനും പണ്ട് സ്കൂളിലിങ്ങനെ നമ്മൾ പാട്ടൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ പാട്ട് പാടിയിട്ടായിരുന്നു അവിടെ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ബഹളം വെച്ചിരുന്നത്. എന്തായാലും ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടത്. ഹലോ, ഇതാരാണ്?
2: ഹലോ,
1: സേതു. സേതു ചേട്ടാ, എവിടെ നിന്ന് വിളിക്കണേ?
2: ഞാൻ നെല്ലേപ്പിടി നിന്ന് വിളിക്കുന്നത്.
1: സുഖാണോ?
2: ഞാൻ ഓട്ടോ ഡ്രൈവറാണ്.
1: ഓക്കെ,
2: ഓട്ടോ ഓടിക്കുകയാണ്.
1: അപ്പൊ ഇന്ന് പോയില്ലേ?
2: ആ പോയി, ഞാൻ വണ്ടിയില് കേട്ടോണ്ടിയായിരിക്കും.
1: ആഹാ, അടിപൊളി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേക്കാൻ തോന്നേ?
2: പൂമുഖവാതിൽക്കൽ സ്നേഹം വിളർത്തുന്ന പൂന്തിങ്ങളാവുന്ന ഭാര്യ.
1: ഭാര്യനെ സൂപ്പിടാനാണോ?
2: അതെ, സൂപ്പിടാനല്ല, ഭാര്യയോട് മറച്ചു വെച്ചുള്ള ഒരു പരിപാടി എന്റെ ജീവിതത്തിലില്ല. ഭാര്യ മറന്നി കടാവളക്കാണ് ജീവിതത്തില്.
1: ഓക്കെ,
2: ഞാൻ രാവിലെ വണ്ടി കൊണ്ട് വരുന്നു. വണ്ടി ട്രിപ്പ് പോയാലും എന്ത് സംഭവിച്ചാലും വീട്ടിൽ പോയി അതുപോലെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കും.
1: ആണല്ലേ, അപ്പൊ ഭയങ്കര നല്ലൊരു ഗ്രീൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. എന്താണ് വൈഫിന്റെ പേര്? എന്താണ്
2: വൈഫിന്റെ പേര്? ശ്യാമള.
1: ഓക്കെ, അപ്പൊ ശ്യാമള ചേച്ചിക്ക്
2: വേണ്ടിയിട്ട്.
1: അർച്ചന.
2: മോന്റെ പേര് അനന്തു.
1: അനന്തു. ഓക്കെ, അപ്പൊ ശ്യാമള, അർച്ചന, അനന്തു എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, ബൈ ബൈ. അപ്പൊ സേതു ചേട്ടനാണ് വിളിച്ചത്. വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ശ്യാമള ചേച്ചി പാട്ട് കേൾക്കുന്നതാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പൊ സ്പെഷ്യലായിട്ട് സേതു ചേട്ടൻ്റെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ആകുന്നു ഭാര്യ, അല്ലെ? അങ്ങനെയല്ല. യെസ്. അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ വാട്സപ്പിൽ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. കുറെ പേരുടെ മെസ്സേജസ് ഉണ്ട്. ഞാൻ റാണ്ടമായിട്ട് ഒരാളുടെ മെസ്സേജ് സെലക്ട് ചെയ്യാനിട്ട്, എനിക്കാരോടും സ്നേഹ കൂടുതലൊന്നുമില്ല. ബിനീഷ് അടിമാലി: ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ്. കടയിൽ ഞാൻ അഹല്യ FM കേൾക്കാറുണ്ട്. എനിക്കിഷ്ടം ഹീരയുടെ പ്രോഗ്രാമാണ്. ഹീരയുടെ ശബ്ദം ശ്രവണ മനോഹരമാണ്. ഓർമ്മയിൽ ഉണരും ഗാനം എല്ലാം ഹീരയുടെ അവതരണ മികവിൽ മികച്ചു തന്നെ നിൽക്കുന്നു. ഇന്ന് ഹീരയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു തമിഴ് ഗാനം എനിക്ക് വേണ്ടി വെച്ചു തരൂ. ഓക്കെ, അപ്പൊ എനിക്കിഷ്ടമുള്ള പാട്ടാണ് ബിനീഷ് ചേട്ടന് വെച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് ദൈവ ഒരു ഓട്ടോ ചേട്ടനാണ് ആദ്യം കിട്ടിയത്, സേതു ചേട്ടൻ. ദേ ഇനിയിപ്പോ ദൈവ ബിനീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയ്യൽ കടക്കാരനാണ്. അപ്പോ എനിക്ക് പെട്ടെന്ന് റാണ്ടമായിട്ട് ഈ പേത് പാട്ടാ കേൾക്കാൻ തോന്നി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങാടി തിരു എന്ന് പറഞ്ഞൊരു സിനിമയിലെ നല്ലൊരു പാട്ടുണ്ട്, അവളപ്പടി ഉണ്ടും മഴകില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ ആ പാട്ടും കേൾക്കാം. ഓക്കെ, അപ്പൊ രണ്ട് പാട്ടുകൾ, ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ആകാശവാണി വാർത്തകളായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ ബാക്കി റിക്വസ്റ്റുകളൊക്കെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ബൈ ബൈ. പാട്ട് കേട്ടിട്ട് പിന്നെ നമുക്ക് ന്യൂസ് കേട്ടിട്ടേ തിരിച്ചു വരാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സ്റ്റേ ട്യൂൺ.

0: സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 9 മരണം. നിലമ്പൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളീയരുടെ മനസ്സിൽ പതിപ്പിച്ച സന്ദേശം കാലാതീതമായി നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെയും മാനവികതയുടെയും വെളിച്ചം പരത്തിയ നവോത്ഥാന സൂര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യ 2 മെഡലുകൾ നേടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 9. മലപ്പുറത്ത് 5, ഇടുക്കിയിൽ 2, കോട്ടയത്ത് 2 പേരാണ് മരിച്ചത്. മലപ്പുറം നിലമ്പൂർ ചോക്കോട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട 6 പേരിൽ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്നലെ വൈകിട്ടാണ് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചൽ ഉണ്ടായത്. സി കെ നഗർ പൊട്ടിക്കൽ മേഖലകളിൽ നിന്ന് ഇന്ന് പുലർച്ചെയോടെ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയായിരുന്നു. വണ്ടൂർ സ്വദേശി സജ്ജാദ്, കരുവാരക്കുണ്ട് സ്വദേശി റഹീം, വണ്ടൂർ കോട്ടക്കുന്ന് സ്വദേശി റഫീഖ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് രാവിലെ ലഭിച്ചത്. അപകടത്തിൽപ്പെട്ട ടി കെ നഗർ കോളനി സ്വദേശിയായ സജിത എന്ന യുവതിക്കായി തെരച്ചിൽ തുടരുകയാണ്. കോട്ടപ്പുഴയുടെ 4 കിലോമീറ്ററോളം വരുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇതുവരെ 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. മഴക്കെടുതിയിൽ 5 പേർ മരിച്ച മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുപാടം ടി കെ കോളനി മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 ജില്ലയിൽ എത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കും. മലപ്പുറം വണ്ടൂർ ചോക്കോട് മലവെള്ളപ്പാച്ചൽ ദുരന്ത സ്ഥലം വൈകിട്ട് പ്രിയങ്ക ഗാന്ധി എംപിയും സന്ദർശിക്കും. സന്ദർശനത്തിന് ശേഷം പ്രിയങ്ക റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് തിരിക്കും. ഇടുക്കി കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിഞ്ഞു വീണ് ഷെഡ് തകർന്ന് മരിച്ച അമ്മൻകോവിൽ സ്വദേശി ബാലകൃഷ്ണൻ, സഹോദരി ചിന്നു എന്നിവർക്ക് മന്ത്രി അനൂപ് ജേക്കബ് അന്തിമോപചാരം അർപ്പിച്ചു. അടിമാലി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ രാവിലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. ഗവൺമെന്റിനുവേണ്ടി അദ്ദേഹം മൃതദേഹങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് ഗവൺമെന്റ് പൂർണ്ണമായി ഏറ്റെടുക്കുമെന്നും മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. അടിമാലി പഴമ്പള്ളിച്ചാലിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇടുക്കി വട്ടവടയിലുണ്ടായ കനത്ത മണ്ണിടിച്ചൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ പ്രകൃതിക്ഷോഭ സാഹചര്യങ്ങൾ വിലയിരുത്താൻ മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടപടികളും വിലയിരുത്തി. ജില്ലയിൽ നിലവിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായി മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്രാവിലക്ക് ഉൾപ്പെടെ സുരക്ഷാ നിയന്ത്രണങ്ങൾ തുടരും. വിനോദസഞ്ചാരികൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും പൊതുജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചൽ ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ ജില്ലാ ഭരണകൂടം കർശന യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: 2 പേരുടെ മരണമുൾപ്പെടെ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. അടിമാലി പഴമ്പള്ളിച്ചാലിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് 5 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും വാഗമണ്ണിലും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പഴയ മൂന്നാറിലൂടെയുള്ള വാഹനങ്ങൾ CSI പള്ളിക്ക് സമീപത്ത് നിന്ന് ഗ്യാപ് റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. കൊട്ടക്കമ്പൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഉച്ചയ്ക്ക് ശേഷം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലൂടെ സഞ്ചരിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നതിനാൽ ജലാശയങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി.
0: കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 2. പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളത്തുശ്ശേരിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൾലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിനടിയിൽ പെട്ടത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതി യഥാസമയം വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. കാലാവസ്ഥ സംബന്ധിച്ച് ഇടുക്കി കോട്ടയം ജില്ലകളിൽ SMS അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. ജില്ലകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ഒഴിപ്പിക്കൽ നടപടിയടക്കം സ്വീകരിക്കാൻ കലക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കേരളീയരുടെ മനസ്സിൽ പതിപ്പിച്ച സന്ദേശം കാലാതീതമായി നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാം സമാധി ദിനാചരണം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം, ഇരുട്ടിലായിരുന്നു കേരളം, അന്ധകാരത്തിലായിരുന്നു. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി, വെളിച്ചമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും നമ്മൾ മുന്നിലേക്കാണ് നടക്കുന്നത് എന്നുള്ള നമ്മുടെ അഭിമാന ബോധത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്.
0: പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 ശാരദാമഠത്തിൽ നിന്നും കലശ പ്രദക്ഷിണയാത്ര ആരംഭിക്കും. വൈദികമഠം, ബോധാനന്ദസ്വാമി സമാധിപീഠം വഴി യാത്ര മഹാസമാധിയിൽ എത്തിച്ചേരും. തുടർന്ന് പൂജയും കലശാഭിഷേകവും ഉണ്ടാകും. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ മഹാസമാധി ദിന സമ്മേളനം മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ എംഎൽഎ അധ്യക്ഷനാകും. ജാതിചിന്തകളും അനാചാരങ്ങളും ഇരുൾവീഴ്ത്തിയ കേരളീയ സമൂഹത്തിൽ അറിവിന്റെയും മാനവികതയുടെയും വെളിച്ചം പരത്തിയ നവോത്ഥാന സൂര്യനായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് ഉറക്കപ്രഖ്യാപിച്ച ഗുരുദേവൻ കേരളീയ നവോത്ഥാനത്തിന്റെ ചാലകശക്തിയായി നിലകൊണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ജപ്പാനിലെ നയോഗയിൽ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യ 2 മെഡലുകൾ സ്വന്തമാക്കി. ഹിമാൻഷു ധില്ലൻ 252.4 പോയിന്റോടെ വെള്ളി മെഡൽ നേടിയപ്പോൾ 230.9 പോയിന്റോടെ രുദ്രാംഗുഷ് പാട്ടീൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. മിക്സഡ് മാർഷ്യൽ ആർട്സിൽ വനിതകളുടെ 60 കിലോഗ്രാം ട്രഡീഷണൽ വിഭാഗം സെമിഫൈനലിൽ സിംഗപ്പൂരിന്റെ ഹുയി ഹൂൺടോയോട് 0-2 എന്ന സ്കോറിന് പരാജയപ്പെട്ടെങ്കിലും സുജിക തരിയിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് വനിതകളുടെ ട്രഡീഷണൽ 60 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ സൂചിക തരിയാലിനെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആശംസ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് MMAയിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിതെന്നും ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 41-ാമത് കാസർകോട് ജില്ലാ ജൂനിയർ ആന്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ 2 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ 42-ഓളം യൂണിറ്റുകളിൽ നിന്ന് 1000-ലധികം പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും. പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ പൂവംകടവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നാളെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
0: സംസ്ഥാനത്തിന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി KSEB ഡയറക്ടർമാർ ഇന്ന് ചർച്ച നടത്തും. ഷിംലയിലാണ് ചർച്ച. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഇതര സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർമാരുടെ ചർച്ച. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എല്ലാ കിഫ്ബി പദ്ധതികളും നിന്നുപോയെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. എല്ലാ പദ്ധതിയുടെയും പോരായ്മകൾ പരിഹരിക്കുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ബോർഡ് കോർപ്പറേഷൻ പദവികൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ഘടകകക്ഷികളുമായി KPCC നേതാക്കളുടെ ചർച്ച നാളെ ആരംഭിച്ചേക്കും. ഈ ആഴ്ച ചർച്ച പൂർത്തീകരിച്ച് പദവികളിൽ ആരൊക്കെ വരണമെന്ന തീരുമാനം അന്തിമമാക്കും. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷസ്ഥാനം, വയോജന കമ്മീഷൻ, മുന്നാക്ക സമുദായ കോർപ്പറേഷൻ എന്നിവയടക്കം കാര്യങ്ങളിലാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട നികുതി തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മേയർ VV രാജേഷ് പോലീസിന് പരാതി നൽകി. വ്യാജ റെസിപ്റ്റ് നൽകി വ്യാപകമായ തട്ടിപ്പാണ് നടത്തിയതെന്നും ഇക്കാര്യത്തിൽ കോർപ്പറേഷന്റെ അന്വേഷണത്തിന് പുറമെ പോലീസും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 9 മരണം. നിലമ്പൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളീയരുടെ മനസ്സിൽ പതിപ്പിച്ച സന്ദേശം കാലാതീതമായി നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അറിവിന്റെയും മാനവികതയുടെയും വെളിച്ചം പരത്തിയ നവോത്ഥാന സൂര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യ 2 മെഡലുകൾ നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു.

0: ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
5: इंस्टेंट पार्ट इवडे मोतम पार्ट.
0: യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പോൾ നമുക്ക് ഏതാണ് അടുത്ത പാട്ട് എന്ന് നോക്കണ്ടേ. ആക്ച്വലി കുറേ പേര് നമ്മളെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ആകാശവാണി വാർത്തകൾക്ക് ശേഷമാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വിളിക്കുമ്പോൾ കോള് കണക്ട് ആവുന്നതായിരിക്കും. നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അതേപോലെ തന്നെ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് ആർക്ക് വേണ്ടി വെച്ചു കൊടുക്കണം, ഞാൻ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് ഞാൻ നോക്കുകയാണ് കേട്ടോ. ഹായ്, ഹലോ അഹല്യ FM, ഞാൻ വിജയൻ വല്ലടി കഞ്ചിക്കോട് നിന്നാണ്. ഇന്ന് എനിക്ക് മാമ്പഴക്കാലം എന്ന ചിത്രത്തിലെ 1-ാം കുന്നിന്മേൽ, മാമ്പഴക്കാലമല്ലോ, കിളിച്ചുണ്ടൻ മാമ്പഴമല്ലേ പടം അല്ലേ, 1-ാം കുന്നിന്മേൽ ഈ പാട്ട് വെച്ച് തരുമോ? ഈ പാട്ട് അഹല്യ FM-ലെ എല്ലാവർക്കും എന്റെ മോൾ അമ്മയെ, കുട്ടിക്കും ഭാര്യ മാലിനിക്കും എനിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 പേർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ, മാലിനിക്കും അമ്മയേക്കും അതുപോലെ തന്നെ വിജയം ചേട്ടനും വേണ്ടിയിട്ട്. 1-ാം കുന്നിന്മേലെ, അതായത് 1-ാം കുന്നിന്മേലെ കൈതോല കൂടും കൂട്ടി, ആ പാട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും ദേ വിജയൻ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. റാണ്ടമായിട്ട് ഞാൻ അടുത്തൊരു മെസ്സേജ് പിക്ക് ചെയ്യാണ്. ഹായ് ഹിര, ദിസ് ഇസ് അഹല്യ FM. മിസ്റ്റർ ബ്രഹ്മചാരി സിനിമയിലെ MG ശ്രീകുമാർ പാടിയ ഏകാന്തമായി വിട ചൊല്ലുമി, എടപ്പാൾ രജീഷാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എടപ്പാളിൽ നിന്ന് രജീഷ് ഏട്ടൻ ഏകാന്തമായി എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ 2 മലയാളം പാട്ടുകളാണ് ഈ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ. എൻ്റെ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. വിളിക്കേണ്ട നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281509000 8281509000. ആൻഡ് ഈ സെയിം നമ്പറിൽ തന്നെ നമുക്ക് വാട്സപ്പ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഹല്യ FM 90.4 നിങ്ങളുടെ മെസ്സേജസ് DM ആയിട്ട് അയച്ചാൽ മതി. അപ്പോൾ പാട്ടും സിനിമയും കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. പാട്ടും സിനിമയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകുന്നുണ്ട് പലർക്കും. അപ്പോൾ അതുകൊണ്ട് പാട്ടും അതുപോലെ തന്നെ സിനിമയും ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻസ്റ്റൻസ് പാട്ടിൽ നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണോ അഹല്യ FM 90.4. നമ്മുടെ അടുത്ത പാട്ടിനുള്ള സമയം. 2 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഒരു മണിയാവാറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഏതാണ്ട് ഒരു മണിക്കൂർ ദേ ഇവിടെ തീരാറായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ദേ നമ്മളുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: ഹലോ, ഞാൻ അപ്പപ്പുള്ളി മാധവണ്ണാണ്.
1: മാധവേട്ടാ, സുഖാണോ?
2: സുഖമായിരിക്കണം.
1: ആ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ തോന്നേ?
2: നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങിയുള്ള പാട്ട്.
1: ഓക്കെ, ഇന്ന് ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
2: ഒരു നാലാം ഡെഡിക്കേഷൻ പറയാം. ശൈവുദ്ദീൻ, കൃഷ്ണൻ, സത്യഭാമ, ജ്യോതി, എന്റെ ഭാര്യ വത്സരിച്ച്, മക്കൾക്കും പേരക്കുട്ടികൾക്കും.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, ശരി. അപ്പൊ മാധവൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന് പറയുന്ന പാട്ടാണ് നമ്മളത് കേൾക്കാൻ പോകുന്നത്. സോ എന്തായാലും ഈ പാട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മളുടെ മാധവേട്ടൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. എന്റെ അടുത്ത പാട്ട് ഏത് പാട്ട് വേണം, ആർക്ക് വേണം എന്നുള്ളത് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. വാട്സപ്പിൽ കുറേ പേരുടെ മെസ്സേജസ് ഉണ്ട്. അപ്പൊ ഞാൻ റാണ്ടമായിട്ട് ഞാൻ ഒരാളെ അങ്ങ് ചൂസ് ചെയ്യാണ് കേട്ടോ. ആർക്കും അങ്ങനെ നമുക്ക് ആരോട് സ്നേഹം കൂടുതലൊന്നും അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ റാണ്ടമായിട്ട് ഒരാളെ ചൂസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഹായ് അഹല്യ, നമസ്കാരം. വൈശാലി മൂവി സോങ് ദും ദും ദും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. സഹദേവൻ ഫ്രം ഇടുക്കി. ഓക്കെ, ദും ദും ദും ദും ദുബിനാദം നാദം നാദം. ആഹാ, എനിക്കിഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. അത് മഴ പെയ്യാൻ വേണ്ടി പാടുന്ന അല്ലേ ചെയ്യുന്ന പാട്ടല്ലേ ഇത്? ഐ മീൻ അങ്ങനെ എന്തോ ആണ് ആ സിനിമയിലാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം എന്തായാലും മഴയൊക്കെ പെയ്യട്ടെ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ പാട്ട് നമുക്ക് സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ട് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് അഹല എഫ് എം 90.4. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. 8815090000 എന്നുള്ളതാണ് നമ്പർ. വേഗം വേഗം വിളിച്ചോളൂ, അല്ലെങ്കിൽ മെസ്സേജസ് അയച്ചോളൂ. ഇനി അതും അല്ലെങ്കിൽ അഹല്യ എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂടെ RG ഹീരയാണ് ഓൺ ഇൻസ്റ്റന്റ് പാർട്ട്. സ്റ്റേ ട്യൂൺ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, RJ ഹീരയാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ഇങ്ങനെ കടന്നോട്ടോ. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാനുള്ള സമയം. അങ്ങനെ ദേ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ. ലസജ ചേച്ചി, സുഖമാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഭക്ഷണം ഒക്കെ കഴിച്ചോ?
1: കഴിച്ചിട്ടില്ല.
0: ഓക്കെ, അപ്പൊ പാട്ട് കേട്ടിട്ട് കഴിക്കാനായിരിക്കും അല്ലേ? ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: സീതാരാമ കല്യാണത്തിലെ.
0: ശരി ശരി, മകൾക്ക് കൊടുക്കാം.
1: രണ്ടാളും
0: രണ്ടാളും ഉണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് അപ്പൊ ഫോൺ കൊടുക്കൂ. ഓക്കെ.
2: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ. ലസജ ചേച്ചിയുടെ മോളുടെ പേരെന്താ?
2: അവന്തിക.
0: അവന്തിക നല്ല പേരാണ് കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കാൻ തോന്നണേ?
2: കണ്ണിൽ കാണില്ല, അമ്മ പറഞ്ഞത്.
0: ആ ഓക്കെ, സീതാരാമൻ തന്നെ. ശരി, എന്താണ് ഈ പാട്ടിനോട് ഒരു ഇഷ്ടം?
2: ഒന്നുമില്ല, നല്ല സിനിമയല്ലേ അത്?
0: നല്ല സിനിമയാണ്, നല്ല പാട്ടാണ്.
2: അതെ, ഇപ്പോ ഇപ്പോഴും കാണുമ്പോൾ നല്ലൊരു.
0: ശരി, ഓക്കെ. ആർക്കാണ് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണേ? എല്ലാവർക്കും. FM കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വെച്ചു കൊടുക്ക അല്ലേ? ഓക്കെ, ശരി അവന്തിക. അപ്പൊ പാട്ട് കേൾക്കാം
2: കേട്ടോ.
0: ഓക്കെ, അപ്പൊ അവന്തിക്കാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ അവന്തിക്ക ചോദിച്ചിട്ടുള്ളത് സീതാരാമം എന്ന് പറഞ്ഞ സിനിമയിലെ നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നീ നമുക്ക് വാട്സപ്പിലും കുറെ പേരുടെ മെസ്സേജസ് ഉണ്ട്. അപ്പൊ വാട്സപ്പിൽ നിന്ന് നമുക്ക് ഒരു മെസ്സേജ് എടുക്കണം. വാട്സപ്പിൽ നിന്ന് നമ്മൾ ആരുടെ മെസ്സേജ് എടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റാണ്ടമായിട്ട് പിക്ക് ചെയ്യും. ഓക്കെ, എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹായ് അഹല്യ, ഞാൻ കിനാശേരിയിൽ നിന്നാണ്. രേഖ മോഹൻദാസ് ആണ് വിളിക്കുന്നത്. അത് പിന്നെ ഒരു പാട്ട് വേണം, മലയാളം ട്രാക്കാണ് വേണ്ടത്. പണി തീരാത്ത വീട് എന്ന മൂവിയിൽ നിന്ന് സുപ്രഭാതം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെച്ച് തരും. ഓക്കെ, അപ്പൊ എന്തായാലും രേഖ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പഴയ പാട്ടാണ്. അപ്പൊ നമ്മൾ രണ്ട് പാട്ടുകൾ, പുതിയ പാട്ടും പഴയ പാട്ടും അങ്ങനെ കേൾക്കാൻ പോവാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് RJ ഹീറോ ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ ഒരു മണി കഴിഞ്ഞ് 21 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഇൻസ്റ്റന്റ് പാട്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ച് തന്നോണ്ടിരിക്കുകയാണ് RJ ഹീര ഇവിടെ. അപ്പൊ ഈ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ ഹലോ, ഇതാരാണ്?
1: നാഗരാജ്.
0: നാഗരാജ് ചേട്ടാ, സുഖാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ തോന്നണേ?
1: പാട്ട്
0: അങ്ങനെയല്ലേ? ആണോ? അങ്ങനെയാണോ പാട്ട്? മറ്റേ പാട്ടാണോ? പോരാലെ പൊന്നുത്തായ പാട്ടാണോ?
1: അത് പാട്ട്, സിനിമ വേറെയാണ്.
0: സിനിമ വേറെയാണ്, വേറെ പാട്ട്. അപ്പൊ രണ്ട് പാട്ടുണ്ടല്ലേ ഈ സെയിം ലിറിക്സ് വരുന്ന?
1: ഇത് പോരവളെ പൊന്നുത്തായി.
0: ഓക്കെ, റെയിലുക്ക് നേരമാച്ച് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് ഞാൻ എന്തായാലും വെച്ച് തരാം. ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ?
1: ഇത് എല്ലാവർക്കും,
0: കേൾക്കുന്ന എല്ലാവർക്കും. ഓക്കെ, ശരി, പാട്ട് വെച്ചാരാ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ നാഗരാജേട്ടനാണ് വിളിച്ചത്, പോറവളെ പുന്നത്തായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. റെയിലുക്ക് നേരെ മാച്ച് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ പാട്ട് വെച്ചു കൊടുക്കും. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആരൊക്കെയോ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അരുൺ ആണ് പാലക്കാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് FM അഹല്യ ആൻഡ് RJ, എനിക്ക് വേണ്ടി അമ്പിളി മൂവിയിലെ ആരാധികയെ സോങ് വെച്ചു തരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ആരാധികയെ സോങ് എന്തായാലും ഞാൻ വെച്ചു തരും അരുൺ. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ, ഒരു തമിഴ് പാട്ടും ഒരു മലയാളം പാട്ടുമാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി വിളിക്കാം 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ സെയിം നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് DM ചെയ്യാം അഹല്യ FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്ക്. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ഇൻസ്റ്റാഗ്രാം അല്ല, ഇൻസ്റ്റാഗ്രാം അല്ല, ഇൻസ്റ്റന്റ് പാട്ട്. ഓക്കെ, ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സമയം തീയ ഒരു മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ്. നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്, പേര് പറയൂ.
2: എന്റെ പേര് വിജയകുമാർ.
1: വിജയകുമാർ ചേട്ടൻ എവിടെന്ന് വിളിക്കുന്നേ?
2: കണ്ണൂർ.
1: എന്താ വിശേഷം?
2: കണ്ണൂര് നല്ല മഴയൊക്കെ പെയ്തു, ഒന്ന് തണുത്തു.
1: ആഹാ,
2: കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടായിരുന്നു.
1: അതെയോ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ മഴയൊക്കെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ?
2: ഇല്ല, ഇപ്പം മഴയെല്ലാം വരുന്ന കൂളുണ്ട്.
1: ആ ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഏത് പാട്ടാണ് ചേട്ടന് കേൾക്കാൻ തോന്നുന്നത്?
2: ഒരു തമിഴ് പടമുണ്ട്, ഒരു തലി രാഗം. അതിലെ ഞാനൊരു രാശിയില്ല രാജാ.
1: അയ്യോ, രാശി ഇല്ലാത്ത രാജാവാണോ?
2: ആ, അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഹെലിയയിലേക്ക് വിളിക്കുന്നത്. കുറച്ചു കാലമായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് വിളിക്കണം തോന്നി, എങ്ങനെ വിളിച്ചതാണ്?
1: ശരി,
2: അപ്പൊ ഈ തമിഴ് പാട്ടോട് ഒരു വലിയ ഇഷ്ടമാണ്. കൊറേ കാലം തമിഴ്നാട്ടിലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. രാശിയില്ലാണ്ടൊന്നുമില്ല, രണ്ട് മക്കളുണ്ട്, ഭാര്യയും രണ്ട് മക്കളുണ്ട്. അത് മക്കളൊക്കെ വലുതായി, അവരെ കല്യാണം കഴിഞ്ഞ്. മൂത്ത മോള് നേഴ്സാണ്, ഇളയ മോള് ടീച്ചറാണ്. ഞാനും ഭാര്യയേ ഉള്ളൂ, സുഖം.
1: എന്നാലും
2: ഈ പാട്ട് ഇഷ്ടപ്പെട്ടോണ്ടാ, രാശിയില്ലാണ്ടൊന്നുമില്ല കേട്ടോ.
1: ഓക്കേ, അപ്പൊ റിട്ടയർഡ് ലൈഫാണ് രണ്ടുപേരും.
2: അതെ അതെ. ഇല്ല, വീട്ടിൽ നിന്ന് ഇപ്പോ ജോലി ചെയ്യുന്നുണ്ട്. വയസ്സ് 70 കഴിഞ്ഞു.
1: ശരി ശരി,
2: ഹാപ്പി ആയിട്ട് അങ്ങനെ പോന്നെ.
1: അപ്പൊ ഓക്കെ, അപ്പൊ രാശിയുള്ള വിജയകുമാറായിട്ട് ഞാൻ രാശി ഇല്ല രാജാന്ന് പറഞ്ഞ പാട്ട് വെച്ചാ കേട്ടോ.
2: ശരി, താങ്കളുടെ പേര്?
1: എന്റെ പേര് ഹീര.
2: ഹീര, ആ നല്ല പേര്, വ്യത്യസ്തമായിട്ടുള്ള പേര്.
1: താങ്ക് യു ചേട്ടാ, പാട്ട് വെച്ചാരാ കേട്ടോ.
2: ശരി,
1: ഓക്കെ. അപ്പൊ വിജയകുമാർ ചേട്ടനാണ് കണ്ണൂരിൽ നിന്ന് നമ്മൾ വിളിച്ചത്. അപ്പോ രാസി ഇല്ല രാജാന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ഒരു തലൈ രാഗം എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിലും കുറെ പേരുടെ മെസ്സേജസ് ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഹീര, ഒരു മൊഴി പറയാം മൂവി ഇര. ശാന്തി സുമേഷ് എലപ്പുള്ളിയിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. അപ്പൊ ശാന്തി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു മൊഴി പറയാം എന്ന് പറഞ്ഞ ഗാനവും നമുക്ക് കേൾക്കാം. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ, ഒരു തമിഴ് പാട്ടും ഒരു മലയാളം പാട്ടും തീയ്യ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ഇൻസ്റ്റന്റ് പാട്ടാണോ അഹല്യ FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RJ ഹീരയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സമയം ഏതാണ്ട് തീർന്നു എന്ന് തന്നെ പറയട്ടെ. ഞാൻ സമയം 11 മണിയല്ല 12 മണിയല്ല 1 മണി കഴിഞ്ഞതേ 45 മിനിറ്റ് ആയതേ നമ്മുടെ ലാസ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: ഹലോ.
1: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: വിനയ, വളാഞ്ചേരി.
1: ഓക്കെ, വളാഞ്ചേരിയിൽ എല്ലാവർക്കും സുഖാണോ?
2: സുഖായിരിക്കുന്നു.
1: ശരി, എല്ലാവർക്കും സുഖായിട്ടാ. ഇവിടെ ആദ്യമായിട്ടാണോ വിളിക്കണേ? ഓക്കെ, ശരി. അപ്പോ വളാഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്ന വിനയക്ക് ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: കീർത്തിചക്ര ഫിലിമിലെ കാവേരി നദിയിൽ.
1: ഓക്കെ, നല്ല ഇഷ്ടമുള്ള പാട്ടാണോ? എന്താണ്?
2: എന്റെ ഫേവറേറ്റ് സോങ് ആണ്.
1: അപ്പൊ ആർക്കാണ് ഡെഡിക്കേഷൻ?
2: എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ട്.
1: ആഹാ, ഹസ്ബൻഡിന്റെ പേര് പറയൂ.
2: സുനിൽകുമാർ.
1: ഓക്കെ, അപ്പൊ സുനിൽകുമാറിന് വേണ്ടിയിട്ട് വിനയ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന കീർത്തി ചക്ര മൂവിയിലെ പാട്ട് നമുക്ക് എന്തായാലും കേൾക്കാം
2: കേട്ടോ.
1: ഓക്കെ വിനയ, ഇനിയും വിളിക്കണം. ബൈ. ശരി, അപ്പൊ വിനയാണ് നമ്മളെ വളാഞ്ചേരിയിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. എനിക്കും വളാഞ്ചേരിയിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ എന്റെ സ്കൂളിൽ പഠിച്ച, അല്ലെങ്കിൽ സ്കൂളല്ല എന്റെ കൂടെ കോളേജിൽ പഠിച്ചത്. അപ്പൊ ഞാനും ആ ഫ്രണ്ടിനെ പെട്ടെന്ന് ഓർത്തു. എന്തായാലും ദേ ഇനിയും കുറെ പേരുടെ റിക്വസ്റ്റുകൾ എനിക്ക് എടുക്കാനുണ്ട്, പക്ഷെ എല്ലാം കൂടെ എനിക്ക് വെച്ചുതരാൻ പറ്റില്ല, കാരണം നമ്മുടെ സമയം ഏതാണ്ട് തീർന്നു. അപ്പൊ ഇനി ഒന്ന് രണ്ട് റിക്വസ്റ്റും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ജാജ്വല നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിരേടാ മൂക്കിലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് സുദീപ് പാലനാടിന്റെ ഒരു ആൽബം സോങ് ആണ്. ആ പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും നമ്മൾ ആ പാട്ടും വെച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആത്മാവിൽ മുട്ടി വിളിച്ചത് എന്ന് പറയുന്ന ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി മെസ്സേജ് വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഈ പാട്ട് എന്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത് ജോഷി അങ്കമാലി എന്നാണ്. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ ഈ ഗാനം വേണം, ജോഷി അങ്കമാലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാട്ടും നമ്മൾ കേൾക്കാൻ പോകണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കറിയാം കുറെ പേരുടെ റിക്വസ്റ്റുകൾ ഇപ്പോഴും പെൻഡിംഗ് ആണ്. എനിക്ക് വാട്സപ്പ് നോക്കുമ്പോൾ ഇനിയും കുറേ മെസ്സേജസ് കാണും, പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് മെസ്സേജസ് അയച്ചാൽ ചിലപ്പോൾ നമുക്ക് പാട്ട് വെച്ച് തരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാക്കി റിക്വസ്റ്റുകളൊക്കെ മാക്സിമം ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊരു ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണോ ഇൻസ്റ്റന്റ് പാട്ട്. അപ്പോൾ നാളെ നമുക്ക് ബാക്കി റിക്വസ്റ്റുകളൊക്കെ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. അപ്പോൾ അഹലി എഫ് എം 90.4 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു ഈവനിങ് എല്ലാവർക്കും വിഷയുന്നു. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇന്ന് മലയാള സിനിമയുടെയും സാഹിത്യത്തിന്റെയും ഗാനലോകത്തിന്റെയും ഒക്കെ ചരിത്രത്തിൽ സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച പ്രതിഭയായ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ്. കവിയാണ്, ഗാനരചയിതാവാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, സംഗീത സംവിധായകനാണ്, അങ്ങനെ എത്ര വിശേഷണങ്ങളാണ് അദ്ദേഹത്തിനുള്ളതല്ലേ. അദ്ദേഹത്തിന്റെ രചനകളിലൂടെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞത് അതിനും അപ്പുറമുള്ള ഒരു സാന്നിധ്യമാണ് എന്ന് തന്നെ പറയാം. പ്രണയവും വിരഹവും ജീവിതവും മനുഷ്യബന്ധങ്ങളും ഒക്കെ ഇത്രയും വളരെ ലളിതമായും മനോഹരമായൊക്കെ വരികളിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും തലമുറകളുടെ ചുണ്ടിലുണ്ട്. വാക്കുകൾക്ക് സംഗീതത്തിൻ്റെ ആത്മാവും സംഗീതത്തിന് കവിതയുടെ സൗന്ദര്യമൊക്കെ നൽകിയിട്ടുള്ള അതുല്യ പ്രതിഭയെ ഇന്ന് നമ്മുടെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഓർക്കുകയാണ്. ഒത്തിരി പാട്ടുകളുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് പിക്നിക് എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയ ഒരു ഗാനമാണ്. കസ്തൂരി മണക്കുന്നല്ലോ എന്ന ഗാനമാണ് പലർക്കും ഇഷ്ടമെങ്കിലും ചന്ദ്രകലമാനത്ത് എന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എം കെ അർജുനൻ കമ്പോസ് ചെയ്ത് കെ ജെ യേശുദാസ് പാടിയിട്ടുള്ള പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

പള്ളി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് പാടണ്ടെന്ന് പറ. പോ, ഓടിപ്പോ.

വരികൾ നമ്മൾ കേൾക്കുകയല്ല ചെയ്യുന്നത്, അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തലമുറയുടെ പ്രണയത്തിനും ഓർമ്മകൾക്കും വിരഹത്തിനും കൂട്ടായി നിന്ന അനേകം ഗാനങ്ങളുടെ പിന്നിലുള്ള ഒരു എഴുത്തുകാരനാണ് ശ്രീകുമാരൻ തമ്പി. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓണാഹലി FM 90.4 ശ്രീകുമാരൻ തമ്പി എന്ന അതുല്യ പ്രതിഭയെ നമ്മൾ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ ഓർക്കുകയാണ്. മലയാളികളുടെ മനസ്സിൽ കാലാതീതമായി നിലനിൽക്കുന്ന വരികൾ സമ്മാനിച്ച, സിനിമയെയും സാഹിത്യത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാറിന്റെ അടുത്ത ഗാനം ഏത് പാട്ട് വേണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രേം നസീറും ജയഭാരതിയും ഒക്കെ അഭിനയിച്ച് 1973 പുറത്തിറങ്ങിയ ഒരു സിനിമയെ പറ്റി ഞാൻ ഓർത്തത്. ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമ. തേൻ സിന്ധതേ വാനം എന്ന പേരിൽ ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തു. ലേഡീസ് ഹോസ്റ്റൽ എന്ന ഈ സിനിമയിൽ KJ യേശുദാസ് പാടിയിട്ടുള്ള മറ്റൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹരിഹരൻ ഡയറക്റ്റ് ചെയ്ത ഈ സിനിമയിലെ ജീവിതേശ്വരി എന്ന ഗാനം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടൊരു ഗാനമാണ്. ഇപ്പോഴും ആ പാട്ടിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, എന്ത് ഭംഗിയാണ് പ്രേം നസീറിനെ ഈ ഒരു സിനിമയിൽ കാണാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു സ്റ്റൈലും അല്ലെങ്കിൽ ആ പാട്ട് പാടാനായി ഇരിക്കുന്ന ഒരു രീതിയൊക്കെ ഒത്തിരി പേര് കമന്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു പാട്ട് കൂടിയാണിത്. സോ ജീവിതേശ്വരി എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, KJ യേശുദാസ് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ RG ഹീര സ്റ്റേ.

കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ ഇന്ന് നമ്മൾ ശ്രീകുമാരൻ തമ്പി എന്ന തുല്യ പ്രതിഭയുടെ പാട്ടുകളിലൂടെ സഞ്ചരിക്കുകയാണ്. പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു എന്ന ഗാനം. പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു, പൂവും നിന്നധരവും മത്സരിച്ചു, കാറ്റുലഞ്ഞു പിന്നെ ഞാനുലഞ്ഞു, കാറ്റും എൻ്റെ ദാഹവും മത്സരിച്ചു. ജയനും സുകുമാരനും ജയഭാരതിയും ഒക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു മനോഹരമായ സിനിമയാണ് അഗ്നിശരം എന്ന ഈ സിനിമ. പി ജയചന്ദ്രനും സ്വർണയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു, ചിരിച്ചു മത്സരിച്ചു, ഞാനുലഞ്ഞു മത്സരിച്ചു, അങ്ങനെ നല്ല പ്രാസമുള്ള വരികളിലൂടെ ശ്രീകുമാരൻ തമ്പി നമ്മളെ വീണ്ടും ഞെട്ടിച്ചിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ പാട്ടുകളെ വളരെ ഭംഗിയായി വരികളെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഒരു ഗാനരചയിതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ മലയാളികളുടെ മനസ്സിൽ കാലാതീതമായി നിലനിൽക്കുന്ന ഈ വരികളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു എന്ന ഗാനം, ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

മലയാളത്തിന്റെ ഗാനശാഖയ്ക്ക് അനശ്വരമായ വരികൾ സമ്മാനിച്ച കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമാണ് ശ്രീകുമാരൻ തമ്പി. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ഓരോ വാക്കുകൾക്കും സംഗീതത്തിന്റെ ഒരു സൗന്ദര്യവും സംഗീതത്തിന് ആ കവിതയുടെ ആഴവും പകർന്നിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സൃഷ്ടാവാണ് ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിരവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമയിലെ തന്നെ മറ്റൊരു ഗാനമാണ് മുത്തുച്ചിപ്പി തുറന്നു. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി പി ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു നല്ലൊരു ഡിവറ്റ് ഗാനമാണിത്. MS ബാബുരാജാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഹരിഹരന്റെ ആദ്യത്തെ സിനിമ കൂടിയാണ് ലേഡീസ് ഹോസ്റ്റൽ എന്ന ഈ സിനിമ. ഒത്തിരി പേർ ചർച്ച ചെയ്യുകയും പാട്ടുകളെ പറ്റിയും സിനിമയെ പറ്റിയും ഒക്കെ ഒരു പുതിയ ലോക മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ചിത്രം എന്നുകൂടി പറയണം. പ്രണയവുമായിക്കോട്ടെ, വിരഹമായിക്കോട്ടെ, ജീവിതവും ആയിക്കോട്ടെ, ഓർമ്മകളായിക്കോട്ടെ, മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന അനേകം വികാരങ്ങൾക്ക് ശ്രീകുമാരൻ തമ്പി സാറിന്റെ വാക്കുകൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ ബലം. തലമുറകൾ മാറിയിട്ടും ഇന്നും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും നമ്മൾ അതേ സ്നേഹത്തോടെ കേൾക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ വരികളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. സോ മുത്തുച്ചിപ്പി തുറന്നു എന്ന ഗാനം ഫ്രം ദ മൂവി ലേഡീസ് ഹോസ്റ്റൽ ആണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര, ശ്രീകുമാരൻ തമ്പി എന്ന അതുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

1982 പുറത്തിറങ്ങിയ ചിത്രമാണ് ആക്രോശം എന്ന സിനിമ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഈ സിനിമയിൽ ബെൻ സുന്ദർ സംഗീതം നൽകി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയൊരു ഗാനമുണ്ട്, ഈ മുഖം എന്ന ഗാനം. പ്രേം നസീറും ശ്രീവിദ്യയും മോഹൻലാലും ഒക്കെ ചേർന്ന് അഭിനയിച്ച ഒരു സിനിമ. വളരെ വ്യത്യസ്തമായൊരു ഡയറക്ഷനും പ്രൊഡക്ഷനും ഒക്കെ തന്നെയായിരുന്നു. AB രാജാണ് ഈ സിനിമ ഡയറക്ഷനും പ്രൊഡക്ഷനും ഒക്കെ ചെയ്തത്. ഈ മുഖം എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആക്രോശം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയ പാട്ട്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. മലയാളികൾക്ക് പുത്തൻ ഗാനാനുഭവങ്ങളും മലയാളികളുടെ ജീവിതത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വരികളും സമ്മാനിച്ച ശ്രീകുമാരൻ തമ്പിയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: ഏത് സിനിമ എടുത്താലും ആ സിനിമയുടെ കഥ ആവശ്യപ്പെടുന്ന പോലെയുള്ള പാട്ടുകൾ, വരികൾ നമുക്ക് സമ്മാനിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ശ്രീകുമാരൻ തമ്പി എന്ന തുല്യ പ്രതിഭയെ മാറ്റി നിർത്തുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില പേരുകൾ കാലത്തിനൊപ്പം മാഞ്ഞു പോകുന്നില്ല, മറിച്ച് ഓരോ തലമുറയും വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്ന ഓർമ്മകളായി മാറുന്നു. അത്തരമൊരു അതുല്യ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. കവിതയിലും ഗാനരചനയിലും തിരക്കഥയിലും സംവിധാനത്തിലും ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അനേക ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. വീണ്ടും ആക്രോശം എന്ന സിനിമയിലെ ഒരു ഗാനത്തിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഒരു പിക്നിക് മൂഡിലുള്ള ഒരു സോങ്, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന പോലെ ബെൻ സുരേന്ദ്രൻ തന്നെ കമ്പോസ് ചെയ്ത് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയിട്ടുള്ള ഒരു ഗാനം. പ്രേം നസീർ, ശ്രീവിദ്യ, മോഹൻലാൽ, രാജലക്ഷ്മി, ബാലൻ കെ നായർ, അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഓളമുള്ള ഒരു പാട്ടാണ് കാട് വിട്ട് നാട്ടിൽ വന്ന എന്ന ഗാനം. സോ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനം ആക്രോശം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ബെൻ സുരേന്ദർ കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൻഡ്.
1: കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി.

കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ ഒപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. വാക്കുകളിലൂടെ വികാരങ്ങളെ പകർത്തിയ, വരികളിലൂടെ തലമുറകളുടെ ഓർമ്മകളെ തൊട്ടുണർത്തിയ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മലർക്കൊടി പോലെ എന്ന ഗാനം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള, പലരുടെയും പ്ലേലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പാട്ടാണ് മലർക്കൊടി പോലെ എന്ന ഗാനം. വിഷുക്കണി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പലരും ഈ പാട്ടിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയെ മിസ് ചെയ്യുന്നു ഈ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ അടുത്ത് നിർത്തുന്ന ചില വ്യക്തികളെ ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരെ മിസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഗാനം എന്നൊക്കെയാണ് പലരും ഈ പാട്ടിൻ്റെ താഴെ

ചെയ്തിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി സലീൽ ചൗധരി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഗാനമാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസാണ്. തമിഴ് മൂവി കർപ്പകം എന്ന സിനിമയുടെ റീമേക്ക് കൂടിയാണ് വിഷുക്കണി എന്ന ഈ സിനിമ. പ്രേം നസീറും ശാരദയും തിക്കുറിശിയും സുകുമാരൻ നായരും ശങ്കരടി അങ്ങനെ ഒരു വലിയ താരനിര തന്നെ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 ൽ RG ഹീര മലർകുടി പോലെ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. സ്റ്റേ ട്യൂൺഡ്.

ചില വരികൾ അങ്ങനെയാണല്ലേ, കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അത് ബാക്കി നിൽക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അത്തരം മനശ്വരമായ വരികൾ മലയാളത്തിന് സമ്മാനിച്ച എഴുത്തുകാരനാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ 1981 പുറത്തിറങ്ങിയ ചിത്രമാണ് അഗ്നിശരം എന്ന സിനിമ. ഈ സിനിമയിൽ KJ യേശുദാസ് പാടിയിട്ടുള്ള മനോഹരമായ ഒരു ഗാനമുണ്ട്, വിരുന്നു വന്നു സ്നേഹത്തിൻ എന്ന ഗാനം. ഒരു ഫാമിലി ഫീൽ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഫീലിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ട് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനം തന്നെയാണ്. MK അർജുനനാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സുകുമാരനും ജോസ് പ്രകാശും ജയഭാരതിയും കവിയൂർ പൊന്നമ്മയും ശ്രീലതയും ഒക്കെ വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം. കലാരഞ്ജനി ഫിലിംസിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡിറക്ഷനും പ്രൊഡക്ഷനും ചെയ്തിരിക്കുന്നത് AB രാജാണ്. സോ ഈ സിനിമയിലെ വിരുന്നു വന്നു സ്നേഹത്തിൻ എന്ന ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഗ്നിശരം എന്ന സിനിമയ്ക്ക് വേണ്ടി KJ യേശുദാസ് ആലപിച്ച് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയ ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. RJ ഹീര വാക്കുകളെ വികാരങ്ങളാക്കി മാറ്റിയ ആ മഹാപ്രതിഭയായ ശ്രീകുമാരൻ തമ്പിയെ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, സ്റ്റേ ട്യൂൺഡ്.

കവിതയിൽ നിന്ന് സിനിമയിലേക്ക്, ഗാനരചനയിൽ നിന്ന് സംവിധാനത്തിലേക്ക് മലയാളത്തിന്റെ കലാലോകത്ത് തന്റേതായ ഒരു അധ്യായം എഴുതിയ വ്യക്തിത്വം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സ്വപ്നങ്ങൾക്കും ഓർമ്മകൾക്കും മനോഹരമായ വാക്കുകൾ നൽകിയ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പിയെ നമ്മൾ ഓർക്കുകയാണ്. അകലെ അകലെ നീലാകാശം എന്ന മനോഹരമായ ഗാനം ബാബുരാജാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. KJ യേശുദാസും ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഡ്യുവറ്റ് ഗാനം. ആദ്യത്തെ കൺമണി എന്നുള്ളതാണ് ഈ സിനിമയുടെ പേര്. ഒരു മൂവി പ്ലോട്ട് എന്താണെന്നുള്ളത് ആ സിനിമ കണ്ട പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഒരു ആൺകുട്ടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ മാത്രമേ തന്റെ വീട്ടിൽ സ്വീകരിക്കൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ആ ഒരു നായകനും നായികയും ബാലചന്ദ്രൻ ഉണ്ണിത്താൻ ആൻഡ് അംബിക ഈ ഒരു ജോഡിയുടെ ജീവിതത്തിൽ വരുന്ന ആദ്യത്തെ കൺമണി ആരായിരിക്കും, അതാണ് തന്നെ ആകണം എന്നുള്ള ആ ഒരു സങ്കടമുള്ള ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുകയും, ഇന്ന് നമ്മൾ ചിലപ്പോൾ അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ പേരിൽ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നേക്കാവുന്ന ഒരു സിനിമയാണത്. പക്ഷേ അന്ന് ആ സിനിമയ്ക്ക് ഒരുപാട് സ്ഥാനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമയെ പലരും അതിൻ്റെതായ ഒരു രീതിയിൽ തന്നെ കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഈ സിനിമയിലെ പാട്ടുകൾ തീർച്ചയായിട്ടും നമ്മൾ പ്ലോട്ട് മറന്നാലും പാട്ടിനെ മറക്കില്ല എന്ന ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ പാട്ടുകളെ ഇപ്പോഴും നിലനിർത്തുന്നത്. അകലെ അകലെ നീലാകാശം എന്ന ഗാനം, ആദ്യത്തെ കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, KJ യേശുദാസും ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര, ശ്രീകുമാരൻ തമ്പി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

1990 പുറത്തിറങ്ങിയ ചിത്രം അപ്പു. ഈ സിനിമയിലെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ശ്രീകുമാരൻ തമ്പി എന്ന പ്രതിഭയുടെ പാട്ടുകളിലൂടെ, വരികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരരാജൻ കമ്പോസ് ചെയ്ത, ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയ ഒരിക്കൽ നീ ചിരിച്ചാൽ എന്ന മനോഹരമായ ഗാനം എങ്ങനെയാണ് മലയാളികൾക്ക് മറക്കാൻ സാധിക്കുക അല്ലേ? 1990 ഇറങ്ങിയ പാട്ടാണെങ്കിലും ഇപ്പോഴും ഈ പാട്ട് മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതും, ആ വരികൾ ഇത്രയും പ്രിയപ്പെട്ടതാകുന്നു എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പല കലാകാരന്മാരുടെയും ഒരു കളക്റ്റീവ് എഫേർട്ട് തന്നെയാണ്. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഒരിക്കൽ നീ ചിരിച്ചാൽ. ഈ പാട്ടുകളെ പോലെ തന്നെ എന്നും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിരി, അല്ലെങ്കിൽ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു കരുതലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഓരോ കലാകാരന്മാർക്ക് മുന്നിലും ഒരു വലിയ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് അഹല്യ FM 90.4 ൽ ആർജി ഹീര. മറ്റൊരു ദിവസം മറ്റ് പാട്ടുകഥകളുമായി നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി 6 ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉങ്കൾ വാഴ്ക്കയിലെ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഓട്ടിസം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. അല്ലേ, നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ഓട്ടിസം ബാധിച്ച കുട്ടി, ഓട്ടിസം ബാധിച്ച വ്യക്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഓട്ടിസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കൂടെ ഒരു ഡോക്ടർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ഷാലു ശശി എന്നാണ്. NHM ആയുർവേദ മെഡിക്കൽ ഓഫീസറാണ്. അതുപോലെ തന്നെ പൊൽപ്പുള്ളി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ കൂടെയാണ്. നമുക്ക് ഡോക്ടർ ഷാലു ശശിയെ സ്വാഗതം ചെയ്യാം ഡോക്ടർ അഹല്യയിലേക്ക്. മാം, സ്വാഗതം.
7: നമസ്കാരം. 11th ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ആയുർവേദ ഫോർ ഹെൽത്തിയർ ടുമോറോ, ആയുർവേദത്തിലൂടെ ആരോഗ്യകരമായ നാളേക്ക് എന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് സംസാരിക്കാൻ ഇങ്ങനൊരു അവസരം തന്നതിൽ വളരെയധികം സന്തോഷം.
6: ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഓട്ടിസത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ഈ ഓട്ടിസം?
7: ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് അതിനെ പറയുക. അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ അവസ്ഥയാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിലും വിവരങ്ങളോട് പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലും ആശയവിനിമയം നടത്തുന്നതിലും മറ്റുള്ളവരുമായി ഇടപെടുന്നതിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റൽ കണ്ടീഷനാണിത്. ഇതിൽ സ്പെക്ട്രം എന്ന് പറയാൻ കാരണം ഓട്ടിസമുള്ള എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ചിലർക്ക് കമ്മ്യൂണിക്കേഷനിലായിരിക്കും ഡിഫിക്കൽട്ടി, ചിലപ്പോൾ ഇടപഴകാനായിരിക്കും ബുദ്ധിമുട്ട്. മറ്റു ചിലർക്ക് ചില ആവർത്തിച്ചുള്ള ബിഹേവിയേഴ്സ് കൂടുതലായിരിക്കാം. അതായത് ഓട്ടിസ്റ്റിക്കായ എല്ലാ കുട്ടികളും ഒരേപോലെ ആവില്ല. ഓരോ കുട്ടിയിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ലക്ഷണങ്ങൾ കാണുക.
6: ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടിസം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയൂ? അതുപോലെ തന്നെ കുട്ടികളിൽ സാധാരണയായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
7: ഇല്ല, ഓട്ടിസത്തിന് അങ്ങനെ പ്രത്യേകമായ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ ഇല്ല. നമ്മൾ സാധാരണയായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയം. ചില കുട്ടികളിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതായത് വൈകി സംസാരിക്കാം, ചിലർ സംസാരിക്കാതെ ഇരിക്കാം. ചില കുട്ടികൾ റിഗ്രഷൻ ഉണ്ടാവും, അതായത് 2-2.5 വരെ സാധാരണ പോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി പതുക്കെ സംസാരിക്കുന്നത് കുറയുകയും മുമ്പുണ്ടായിരുന്ന ചില കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നഷ്ടപ്പെടുകയും ചെയ്യാം. ഇങ്ങനൊരു മാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അസസ്മെൻ്റ് എടുക്കേണ്ടതാണ്. അടുത്തത് മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് മറ്റാരുമില്ലാതെ വേറെ ഏതോ ഒരു ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പോലെയുള്ള പെരുമാറ്റം ഉണ്ടാവുക. എക്സാമ്പിൾ, പേര് വിളിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഒരു മുഖത്തേക്ക് നോക്കാതിരിക്കുക, മറ്റു പിള്ളേരുടെ ഒപ്പം കളിക്കുന്നതിൽ താല്പര്യം കുറവായിട്ടിരിക്കുക, സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുന്ന പോലെ തോന്നുക, ഷെയർ ചെയ്യാതിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ റെപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ് ആണ്. ഒരു ആവശ്യവും ഇല്ലാതെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വെറുതെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന്, ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കളിക്കുന്നതിന് പകരം അതിൻ്റെ വീല് കറക്കിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഈ ടോയ്സ് നിരനിരയായിട്ട് അടുക്കി വെറുതെ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൈ ചില പ്രത്യേക രീതിയിൽ ആട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ആവശ്യവും ഇല്ലാതെ ചില ആക്ടിവിറ്റീസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഹേവിയേഴ്സ് ചില കുട്ടികൾ കാണും. ഇതിനോടൊപ്പം തന്നെ സെൻസറി ഇഷ്യൂസ് ഉണ്ടാകാം. സെൻസറി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു കേൾവി സംബന്ധമായിട്ടുള്ള ഉദാഹരണം വെച്ച് പറയാം. കേൾവി സംബന്ധമായ ഒരു സെൻസറി ഇഷ്യൂ പറയാനാണെങ്കിൽ, ചില കുട്ടികൾക്ക് ചില ശബ്ദങ്ങൾ വളരെ ശക്തമായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അവരതുകൊണ്ട് ചെവി പൊത്തി നടക്കും. ആ ശബ്ദം എങ്ങനെയും ഒഴിവാക്കാനായിരിക്കും അവർ ശ്രമിക്കുക. ചിലർക്ക് നേരെ തിരിച്ച് ചില ശബ്ദങ്ങൾ കേൾക്കണം. അപ്പോൾ അവർ വെറുതെ സദാസമയം ചിലപ്പോൾ മൂളിക്കൊണ്ടിരിക്കാം. അതായത് വീണ്ടും വീണ്ടും ആ ശബ്ദം തേടും. ഓഡിറ്ററി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയാം. ഇതിപ്പോൾ കേൾവിയിൽ മാത്രമല്ല, നമ്മളുടെ 5 ഇന്ദ്രിയാനുഭവങ്ങളിലും കൂടാതെ വെസ്റ്റിബുലാർ, പ്രോപ്രിയോസെപ്റ്റീവ് എന്നീ തലങ്ങളിലും ഇതുപോലെയുള്ള അവോയ്ഡിങ്ങോ സീക്കിങ്ങോ ഒക്കെ കാണാറുണ്ട്. ഇവയൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ.
6: ഓക്കെ, ഈ സംസാരം വൈകുക, ഇപ്പോൾ ഈ സംസാരം വൈകുന്നത് ശരിക്കും ഈ ഒരു ഓട്ടിസത്തിന്റെ ലക്ഷണമായിട്ട് കാണാൻ പറ്റുമോ? അങ്ങനെ സംസാരം വൈകുമ്പോൾ പാരന്റ്സ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
7: സംസാരം വൈകുന്നതെല്ലാം ഓട്ടിസം മൂലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങളുണ്ടാകും അതിന്. നമുക്ക് സംസാരിക്കുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര വാക്കുകൾ സംസാരിക്കുന്നു എന്നല്ല നോക്കേണ്ടത്, അതിനൊക്കെ കൂടുതലായിട്ട് എങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. ചില ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് വാക്കുകൾ പറയും, പക്ഷെ മീനിങ് ഫുൾ ആയിരിക്കില്ല. അവർ വെറുതെ വാക്കുകൾ അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ എന്താ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് വളരെ ബ്ലാങ്ക് ആയിട്ട് എന്താ പേരെന്ന് മാത്രം നമ്മളോട് മറുപടി പറയും. അപ്പോൾ അങ്ങനെ വെറുതെ വാക്കുകൾ പറയുവാണോ അതോ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്.
6: ഇപ്പോൾ സ്ക്രീൻ ടൈം, ഇന്നത്തെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം വളരെ കൂടുതലാണല്ലോ. മൊബൈൽ ഫോണിലൊക്കെ ഇങ്ങനെ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കും, റീൽസ് കണ്ടുകൊണ്ടിരിക്കും. പാരന്റ്സിന് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ടാണ് ഓട്ടിസം ഉണ്ടാവുന്നത് എന്നൊക്കെ. അത് എത്രത്തോളം ശരിയാണ്?
7: സ്ക്രീൻ ടൈം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുഞ്ഞുങ്ങളിൽ ഡെവലപ്മെന്റിനെ എക്സസൈസ് സ്ക്രീൻ ടൈം ബാധിക്കാം. പക്ഷേ സ്ക്രീൻ എക്സ്പോഷർ ഓട്ടിസം ഉണ്ടാക്കുന്നു എന്ന് തെളിയിക്കുന്ന സയന്റിഫിക് ഡേറ്റാസ് ഒന്നും നിലവിലില്ല. നമ്മൾ സ്ക്രീൻ ടൈം നിയന്ത്രിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫോൺ കൊടുത്തോണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഓട്ടിസം ആയത് എന്ന് പറയുന്ന പേരൻസ് ഒരുപാട് കാണാറുണ്ട്. അവർ വളരെ സങ്കടത്തോടുകൂടിയാണ് ഇത് പറയുന്നത്. അയ്യോ, എൻ്റെ ഒരു തെറ്റ് മൂലമാണോ ഇതിങ്ങനെ സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന പേരൻസിനെ ഒരുപാട് കാണാറുണ്ട്. സ്ക്രീൻ കുറയ്ക്കണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഗിൽട്ട് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മളുടെ എന്തുകൊണ്ടാണ് ഓട്ടിസം ഉണ്ടാവുക എന്നുള്ളതിന് ഒരു തെളിവുകളും ഇപ്പം നിലവിലില്ല. ഓട്ടിസത്തിൻ്റെ കാരണം ഇതുവരെയും ശാസ്ത്രീയമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണ്.
6: ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം, എങ്ങനെയാണ് ഈ ഓട്ടിസം കണ്ടുപിടിക്കുക? ഇതിനിപ്പോൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വല്ലതും ഉണ്ടോ?
7: ഓട്ടിസം കണ്ടെത്താൻ വേണ്ടി ഒരു സിംഗിൾ ബ്ലഡ് ടെസ്റ്റ് എന്നല്ല, നമ്മൾ അസസ് ചെയ്താണ്, വിലയിരുത്തിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കുട്ടിയുടെ ഡെവലപ്മെൻ്റൽ ഹിസ്റ്ററി, വളർച്ചയിലുണ്ടാകുന്ന ഹിസ്റ്ററി എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ രീതി എങ്ങനെയാണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, അവർ മറ്റുള്ളവരുമായി എങ്ങനെയാണ് ഇടപഴകുന്നത്, അവരുടെ ബിഹേവിയർ സ്വഭാവം എങ്ങനെയാണ്, കളിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ സെൻസറി പ്രൊഫൈൽ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയാണ് നമ്മൾ അസസ്മെൻ്റ് നടത്തുന്നത്. പേരൻസിനോട് ചോദിച്ചും കുട്ടിയെ ഡയറക്റ്റ് ഒബ്സേർവ് ചെയ്തും അസസ്മെൻ്റ് നടത്തി അതിൻ്റെ സ്കോറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാറുള്ളത് ഓട്ടിസം എന്നത്.
6: അല്ലാതെ പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റ് ഒന്നും ഇല്ല അല്ലേ?
7: ഇല്ല.
6: ഓക്കെ, ഇനിയിപ്പോൾ ഓട്ടിസം ഉണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, അതുപോലെ തന്നെ എന്തൊക്കെ സപ്പോർട്ടാണ് പ്രധാനമായിട്ടും കുട്ടിക്ക് കൊടുക്കേണ്ടത്?
7: ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ നീഡ്സ് അനുസരിച്ചാണ്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഓട്ടിസം എന്നുള്ളത് എല്ലാ കുട്ടിയിലും ഒരുപോലെയല്ല. അതുകൊണ്ട് ഇൻഡിവിജ്വൽ നീഡ്സ് അനുസരിച്ചാണ്, ഓരോ കുട്ടിയുടെ അവസ്ഥ അനുസരിച്ചാണ് അവർക്ക് വേണ്ട സപ്പോർട്ട് തീരുമാനിക്കുന്നത്. പ്രധാനമായും നമ്മൾ പറയുകയാണെങ്കിൽ 4 തരത്തിലുള്ള സപ്പോർട്ട് ആണ് അവർക്ക് ആവശ്യമായി വരാറുള്ളത്. ഒന്നാമത് ഇൻസ്റ്റിറ്റ്യൂഷണൽ തെറാപ്പിയാണ്. പലതരത്തിലുള്ള തെറാപ്പികൾ, ഡെവലപ്മെൻ്റൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി, ചിലപ്പോഴൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇതൊക്കെ കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മൾ മുൻപ് പറഞ്ഞ അസസ്മെൻറ്റിൽ കുട്ടിയുടെ കാര്യങ്ങൾ വിലയിരുത്തിയല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് ആണ് ഈ തെറാപ്പീസ് എടുക്കേണ്ടി വരുന്നത്. നമ്മളുടെ ഗവൺമെൻറ് തലത്തിൽ DEIC, അതായത് ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളിലും ഓട്ടിസം സെൻറ്റേഴ്സിലും BERCകളിലും ഒക്കെ നമുക്ക് തെറാപ്പികൾ ലഭ്യമാകാറുണ്ട്. പലപ്പോഴും പക്ഷേ ഒരു തെറ്റിദ്ധാരണ കണ്ടുവരുന്നത് ഓട്ടിസം സെൻറ്ററിൽ പോയി തെറാപ്പി ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊരു ഓട്ടിസം സെൻറ്ററിൽ പോയി ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ കൊണ്ടോ തെറാപ്പി ചെയ്തതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർത്തിയാവില്ല. തെറാപ്പിസ്റ്റ് ആ ദിവസം ആ കുട്ടിയിൽ എന്ത് സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വീട്ടിലും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് പോയിന്റ്, ഹോം ട്രെയിനിങ് വളരെ പ്രധാനമാണ്. തെറാപ്പിസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്നും അതെങ്ങനെ വീട്ടിൽ അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് നടത്തണം എന്നും മനസ്സിലാക്കി കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ പോയിന്റാണ് എക്സ്പോഷർ. ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങൾക്ക് പരമാവധി എക്സ്പോഷർ കൊടുക്കുക, പുറത്തുള്ള ലോകവുമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങൾ മാക്സിമം കൊടുക്കണം, ആളുകളെ കാണണം, മറ്റു കുട്ടികളുമായിട്ട് നല്ലപോലെ കളിക്കണം, പുതിയ പുതിയ എക്സ്പീരിയൻസസ് അവർക്ക് കിട്ടണം. കണ്ടുവരുന്ന എന്താന്ന് വെച്ചാൽ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണെന്ന് അറിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയാൽ ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനൊരു ടാഗ് ഉണ്ടാവുമോ, ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമോ, ഇതൊക്കെ പേടിച്ച് കുട്ടിയെ പുറത്ത് കൊണ്ടുവന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് ചെയ്യാനേ പാടില്ല. കഴിയുന്നത്ര രീതിയിൽ ലോകവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇതിനോടൊപ്പം തന്നെ വേണ്ടത് ന്യൂട്രീഷൻ, ആഹാരരീതി, ഉറക്കം, ഡെയിലി റൊട്ടീൻ, ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിവയും കുട്ടിയുടെ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടിക്ക് എന്തെങ്കിലും അസോസിയേറ്റഡ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആവശ്യമായ മെഡിക്കൽ ഇവാലുവേഷനും ട്രീറ്റ്മെൻറ്റും നൽകേണ്ടതാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും നിലവിൽ സർക്കാർ തലത്തിൽ ആയുർവേദ ഡിസ്പെൻസറികളുണ്ട്. ഡോക്ടറെ കണ്ട് ആവശ്യമെങ്കിൽ അടുത്തുള്ള കൗമാരഭൃത്യം അഥവാ കുട്ടികളുടെ വിഭാഗത്തിലെ സേവനം ലഭ്യമായ സർക്കാർ ആയുർവേദ ആശുപത്രിയിലേക്കുള്ള ഗൈഡൻസും ലഭ്യമാണ്.
6: ഓക്കെ, ഇനിയിപ്പോ ആയുർവേദത്തില് ഈ ഒരു ഓട്ടിസത്തിന്റെ റോൾ എന്താണ്, ആയുർവേദത്തിലെ ചികിത്സകൾ ഏതൊക്കെ രീതിയിലാണ്?
7: ഓട്ടിസം എന്ന ഡയഗ്നോസിസിനപ്പുറം കുട്ടിയെ ഹോളിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരു അപ്രോച്ചാണ് ആയുർവേദം സ്വീകരിക്കുന്നത്. ചില കുട്ടികൾക്ക് ഗട്ട് ഇഷ്യൂസ് ഉണ്ടാവാം, ചിലർക്ക് ഉറക്കക്കുറവുണ്ടാവാം, റെക്കറന്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, സെൻസറി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇതെല്ലാം ആ കുട്ടിയെ അസസ് ചെയ്ത് അവർക്ക് ആവശ്യമായ സപ്പോർട്ടീവ് മെഡിസിൻസും എക്സ്റ്റേണൽ തെറാപ്പീസും നൽകാൻ ആയുർവേദത്തിന് തീർച്ചയായിട്ടും സാധിക്കും. ഇതോടൊപ്പം തന്നെ റൊട്ടീൻ കറക്ഷൻ, ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് റൊട്ടീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർവേദത്തിൽ തന്നെ ദിനചര്യ, ഒരാളുടെ റൊട്ടീൻ എന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്നൊരു വിഷയമാണ്. അതായത് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഡെയിലി റൊട്ടീൻ സെറ്റ് ചെയ്യുക, ഉറക്കം, ഫുഡ് ഹാബിറ്റ്സ്, ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിവ ക്രമപ്പെടുത്തുന്നതിനും ആയുർവേദം സഹായകരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആയുർവേദം കൺവെൻഷണൽ തെറാപ്പീസിന്, ഇപ്പം നമ്മൾ പറഞ്ഞ സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി എന്നതിന് പകരമല്ല, അതിനൊരു സപ്പോർട്ടീവ് കെയർ ആയിട്ടാണ് ആയുർവേദത്തെ കാണേണ്ടത്. എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ തെറാപ്പീസിനൊപ്പം ആയുർവേദ സപ്പോർട്ട് കൂടി നൽകുമ്പോൾ കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി കാണാറുണ്ട്. എന്നാൽ ഓരോ കുട്ടിയുടെയും റെസ്പോൺസും വ്യത്യസ്തവുമായിരിക്കും.
6: ഓക്കെ, ഇനിയിപ്പോ ഈ ആയുർവേദം മരുന്നുകൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പഥ്യം നോക്കണമല്ലോ, അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടിസമുള്ള കുട്ടികൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഒഴിവാക്കണോ പഥ്യം നോക്കണോ, അതിനെക്കുറിച്ചൊന്ന് പറയാം.
7: പഥ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മരുന്ന് കഴിക്കുമ്പോൾ മാത്രം പാലിക്കേണ്ട ഒരു ഡയറ്റ് അല്ല, അത് ആ വ്യക്തിയുടെ ഹെൽത്ത് കണ്ടീഷൻ ആവശ്യപ്പെടുന്ന ഭക്ഷണ രീതിയാണ്, അതിനെയാണ് പഥ്യം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി പറയാം. പ്രമേഹമുള്ള ഒരാൾ മധുരം ഒഴിവാക്കുന്നത് ഒരു പ്രത്യേക മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോ? അല്ലല്ലോ. അതേപോലെ അവരുടെ ആരോഗ്യത്തിന് അത് ആവശ്യം ആയതുകൊണ്ടാണ് മധുരം ഒഴിവാക്കാൻ പറയുന്നത്. അതേപോലെ തന്നെയാണ് പഥ്യവും. ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ഗട്ട് ഇവാലുവേറ്റ് ചെയ്ത്, അവരുടെ ദഹനം ഇവാലുവേറ്റ് ചെയ്തിട്ട് ശേഷം കാസീൻ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് പരിഗണിക്കാറുണ്ട്. അതായത് പാലും പാലുൽപ്പന്നങ്ങളും ഗോതമ്പും അതിൻ്റെ ഉൽപ്പന്നങ്ങളും, പ്രോസസ്ഡ് അല്ലെങ്കിൽ ബേക്കറി ഭക്ഷണങ്ങൾ, അധികം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, വളരെയധികം പുളിയുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുകയോ നിയന്ത്രിക്കുകയോ കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാറുണ്ട്. ഇതോടൊപ്പം തന്നെ കുട്ടിക്ക് ആവശ്യമായ ന്യൂട്രീഷൻ ഉറപ്പാക്കുകയും

0: ആകുമോ എന്നുള്ള ചോദ്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ കുട്ടിയുടെ വ്യത്യസ്തതകളെ മനസ്സിലാക്കിയിട്ട് അവരെ കൂടുതൽ ഫങ്ഷണലാക്കുക, ഈ സമൂഹത്തിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അറ്റ് ദ ഏർലിയസ്റ്റ് എത്രയും ചെറുപ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് കൃത്യമായ ഇൻ്റർവെൻഷൻ ലഭിച്ചാൽ കുട്ടിയുടെ കഴിവുകൾ നമുക്ക് പരമാവധി വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മൈൽഡ് ടു മോഡറേറ്റ് കേസിൽ പലപ്പോഴും കുട്ടികളെ ഫങ്ഷണലാക്കാൻ സാധിക്കുന്നതായിട്ടാണ് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാറുമോ എന്നല്ല, കുട്ടിയെ എങ്ങനെ ഓട്ടിസം എന്നുള്ള കണ്ടീഷനിലൂടെ ജീവിക്കാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്.
1: ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല പാരൻസിനും ഓട്ടിസം ഉള്ള കുട്ടികളുണ്ടാവും. ആ പാരൻസിനോട് എന്താണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ പറയാനുള്ളത്?
0: പേരൻസിനോട് പറയാനുള്ളത്, നമ്മൾ കുഞ്ഞിൻ്റെ കമ്മ്യൂണിക്കേഷനിലോ സംസാരത്തിലോ ബിഹേവിയറിലോ ഇടപെടലുകളിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നുകയാണെങ്കിൽ, അതായത് എപ്പോഴും പേരൻ്റ് ഒബ്സർവ് ചെയ്യുന്ന ഒരു പേരൻ്റെ മനസ്സിലാവും എൻ്റെ കുഞ്ഞിന് എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ, അവൻ്റെ അച്ഛനും ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ തന്നെ മാറിക്കോളും എന്നൊക്കെ കരുതി വെയിറ്റ് ചെയ്തിരിക്കാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. ആവശ്യമെങ്കിൽ ഡെവലപ്മെൻറ്റൽ അസസ്മെൻ്റ് ചെയ്യുക. നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടതും കൃത്യമായ ഇൻ്റർവെൻഷൻസ് നൽകേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടിസ്റ്റിക് ആയ കുട്ടികളുടെ പേരൻസിനോടൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അവയർനെസ് എന്നാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെയാണ് കുട്ടിയുടെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, എന്തുകൊണ്ടൊക്കെയാണ് ഈ രീതിയിൽ പെരുമാറ്റം ഉണ്ടാവുന്നത്, റിയലിസ്റ്റിക്കായിട്ട് ഇൻ്റർവെൻഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോഗ്രസ് പ്രതീക്ഷിക്കാം, ഇതിനെക്കുറിച്ച് പേരൻസിന് വ്യക്തമായ ധാരണയുണ്ടാകണം. കാരണം കുട്ടിയെ മനസ്സിലാക്കുന്നതിൽ നിന്നാണ് ശരിയായ സപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. അവയർനെസ് തന്നെയാണ് പലപ്പോഴും ഏറ്റവും വലിയ ഔഷധം.
1: ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മാം, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: നന്ദി, വളരെയധികം സന്തോഷം.
1: ഡോക്ടർ ഷാലു ശശിയാണ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഓട്ടിസത്തെക്കുറിച്ച് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചത്. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടി.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

360 degree. ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇൻ ദി 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ഷീ. ആ ഇല്ല, അപ്പോൾ നമ്മൾ ഈ കണ്ണാടിയിൽ നോക്കുന്ന സമയത്തെ നമ്മുടെ സ്വന്തം ലുക്കിൽ ആത്മവിശ്വാസക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടാവും, അതോ നമ്മുടെ സ്കിൻ ഹെയർ എങ്ങനെ സംരക്ഷിക്കണം എന്നറിയാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ മാത്രം ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലേ സ്വന്തം ആത്മവിശ്വാസം ഉയർത്താനും സ്വയം പരിചരണം അഥവാ സെൽഫ് കെയർ ആ ഒരു കാര്യമൊക്കെ നമുക്ക് ലൈഫിൽ അത്യാവശ്യം തന്നെയാണ്. വലിയ തുകയൊന്നും ചെലവഴിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഹാബിറ്റിലൂടെ നിങ്ങളുടെ ലുക്കും പേഴ്സണാലിറ്റിയും ആ കാര്യങ്ങളൊക്കെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് ഇമ്പ്രൂവ് ആക്കാം, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ ആ ഒരു പേഴ്സണൽ ഗ്രൂമിങ്ങിലേക്കൊക്കെ നമുക്ക് പോവാം. അതിനു മുൻപായി നമുക്ക് മനോഹരമായൊരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Welcome back to 360 degree. തിളങ്ങുന്ന ചർമ്മത്തിനായി 1000 പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ധാരാളം തന്നെയാണ് കേട്ടോ. CTM, ക്ലൻസിംഗ്, ടോണിംഗ്, മോയ്സ്ചറൈസിംഗ്. ഈ ഒരു കാര്യത്തിൽ ഓർക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണോ, കോമ്പിനേഷൻ ആണോ, സെൻസിറ്റീവ് ആണോ എന്നൊരു കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം തിരിച്ചറിയാം. തിരിച്ചറിഞ്ഞിട്ട് വേണം അതിന് അനുയോജ്യമായ പ്രൊഡക്റ്റുകൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, വീടിന് പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും ദിവസവും കൃത്യമായിട്ട് സൺസ്ക്രീൻ, ഒരു SPF 30+ ഉള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങളും ഒഴിവാവും എന്നതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ കെയറും നമ്മുടെ ലുക്കിനെയൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പോകുന്ന, ഒരു പേഴ്സണാലിറ്റീനൊക്കെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലായി കേൾക്കാം 360 degree ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. 360 ഡിഗ്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അയ്യ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണെന്നറിയോ? മുടിയുടെ സാന്ദ്രത കുറവ്, അതായത് തിന്നായിട്ടിരിക്കുക അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി, ആ കാര്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ടിപ്പ് കേട്ടോ. ശരിയായ ഹെയർ കട്ട് കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനുവേണ്ടി മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബൗൺസും വോളിയവും തോന്നിക്കാൻ വേണ്ടി ലോങ് ബട്ടർഫ്ലൈ കട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ലെയേഴ്സ് എന്നൊക്കെ പറയുന്ന കട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുകയും ചെയ്യും, എന്നൊരുപാട് മുടി നഷ്ടമാവില്ല, കുറച്ച് വോളിയം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മുടിയുടെ ടൈപ്പ് അനുസരിച്ച് മുടിക്ക് അനുയോജ്യമായിട്ടുള്ള ഷാമ്പുവും കണ്ടീഷണേഴ്സും വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ കടുത്ത ചൂടുള്ള അയനിങ് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈയിങ് ഒക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരിയായ സ്റ്റൈലിങ്ങും പരിചരണവും ഉണ്ടെങ്കിൽ ഏതൊരു മുടിയും മനോഹരമാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിൽ പലരും കണ്ണട യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. ആ കണ്ണടകളും ഫ്രെയിം സെലക്ഷനെയും കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

360 degree. ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും സ്വാഗതം 360 degree യിലേക്ക്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. കന്നഡ ഉപയോഗിക്കുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നത് അത് തങ്ങളുടെ ലുക്കിനെ ബാധിക്കുമെന്നാണല്ലേ. എന്നാൽ മുഖത്തിന് ചേരുന്ന ഫ്രെയിം ഇട്ടാൽ കന്നഡ നിങ്ങളുടെ വലിയൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫ്രെയിംസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടേ? നിങ്ങളുടെ മുഖത്തിൻ്റെ ഘടനയ്ക്ക്, ഫേസ് ഷേപ്പിന് അനുയോജ്യമായ ആകൃതിയിലുള്ള ഫ്രെയിമുകൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ബോൾഡ് ലുക്കിനായിട്ട് ഈ ബർഗണ്ടി കാറ്റായി ഫ്രെയിമുകളോ അല്ലെങ്കിൽ സോഫ്റ്റ് ലുക്കിനായിട്ട് റൗണ്ടഡ് അല്ലെങ്കിൽ ഓവൽ ഫ്രെയിംസൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ഈ സ്പെക്സ് നിങ്ങളുടെ ഭംഗി കുറയ്ക്കില്ല, മറിച്ച് ശരിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ടുള്ള ഒരു കോൺഫിഡൻസ് തരും എന്നാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വസ്ത്രധാരണത്തിലെ ഒരു ക്യാപ്സിൽ വാർഡ്രോബ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. കേൾക്കാം നമുക്ക് 360 degree. ലവ് ട്രീ ഷോർട്ട് ബ്രേക്ക്.

0: Qué infame.
1: മുഖം അത്ര പോരെന്ന് തോന്നുന്നല്ലേ?
2: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?

0: 360 degree.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മുടെ ഗ്രൂമിങ് ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. അലമാര നിറയെ വസ്ത്രങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ഇടാനില്ലല്ലോ എന്ന് നമ്മൾ പരാതി പറയാറില്ലേ, നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ്. ഇതിനുള്ള പരിഹാരമാണ് ഈ ക്യാപ്സ്യൂൾ വാർഡ്രോബ് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഏത് വസ്ത്രത്തോടൊപ്പം വേണമെങ്കിലും മാച്ച് ചെയ്യാവുന്ന അടിസ്ഥാന നിറത്തിലുള്ള ലൈക്ക് വൈറ്റ്, ബ്ലാക്ക് അല്ലെങ്കിൽ ബെയ്ജ്, ഡെനിം, അത്തരം വസ്ത്രങ്ങൾ കൂടുതലായിട്ട് കരുതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വർണ്ണശബളമായിട്ടുള്ളൊരു ഫാസ്റ്റ് ഫാഷനിന് പിന്നാലെ പോവാതെ എപ്പോഴും ഉപയോഗിക്കാവുന്ന മികച്ച ക്വാളിറ്റി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം. കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിരവധി മികച്ച ലുക്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ.

360 degree. Yes, dear listeners, once again, welcome back to 360 degree. അങ്ങനെ നീ നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ കംപ്ലീറ്റ് ലുക്കിനെയും ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സിംപ്ലി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അപ്പൊ അടുത്ത ടിപ്പ്, എത്ര നല്ല വസ്ത്രം ധരിച്ചാലും വ്യക്തി ശുചിത്വം പേഴ്സണൽ ഹൈജീൻ ഇല്ലെങ്കിൽ ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകും ഇല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ, എപ്പോഴും നല്ല സുഗന്ധമുള്ള, അതായത് സുഗന്ധം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുത്തുന്നൊരു മണമല്ല, ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സ്മെല്ലല്ല കേട്ടോ, കാഠിന്യമില്ലാത്ത ബോഡി സ്പ്രേ അല്ലെങ്കിൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നഖങ്ങൾ വൃത്തിയായിട്ട് വെട്ടി നല്ല നീറ്റാക്കി വയ്ക്കുക. വായും പല്ലുകളും വൃത്തിയായി സൂക്ഷിക്കുക. നല്ല നീറ്റ്നസ് ഉണ്ടെങ്കിൽ, നല്ല ഹൈജീൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു പ്രത്യേക ആകർഷണം തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ.

വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഗ്രൂമിംഗ് എപ്പിസോഡ് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. നിങ്ങളുടെ വസ്ത്രങ്ങളെക്കാൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പോസ്ചർ അഥവാ നിങ്ങൾ നിൽക്കുന്ന രീതി, ഇരിക്കുന്ന രീതിയൊക്കെ ആയിരിക്കും അല്ലേ. ഇങ്ങനെ കുനിഞ്ഞു നടക്കാതെ തോൾ നിവർത്തി ആത്മവിശ്വാസത്തോടെ നടക്കുക, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ വശ്യമുള്ള ഒരു ചിരിയും കൃത്യമായൊരു ഐ കോണ്ടാക്റ്റും നിലനിർത്താനായിട്ട് നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസമാണ് ശരിക്കും ഏറ്റവും മികച്ചൊരു ഗ്രൂമിംഗ് ടൂൾ.

0: 360 degree.
1: Hello, അങ്ങനെ സമയമ്പോ ഇതറിയുന്നുണ്ടോ? Yes, 360 ഡിഗ്രിയുടെ ഇന്നത്തെ സ്വയം പരിചരണവും വ്യക്തി വികസനവും സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. കൂടെ ഉള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അടിസ്ഥാന സ്കിൻ കെയർ, ഹെയർ കെയർ, അല്ലെങ്കിൽ ലെയർഡ് ഹെയർ കട്ടുകൾ, മുഖത്തിന് അനുയോജ്യമായ ഫ്രെയിംസ്, ക്യാപ്സൂൾ വാർഡ്രോബ്, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നല്ല ബോഡി പോസ്ചർ, അങ്ങനെ സ്വന്തം ലുക്കും നമ്മുടെ കോൺഫിഡൻസും കൂട്ടാനുള്ള അത്യാവശ്യ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? നിങ്ങളെ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും ആദ്യം തയ്യാറാവേണ്ടത് ആരാണെന്നറിയോ? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. കൂടാതെ വീണ്ടും ഞാൻ വരും ഒത്തിരി ടിപ്സും ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട്. അതുവരെ സ്വയം സ്നേഹിക്കുക, സ്റ്റൈലായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. Keep smiling, embarrass self care, shine bright. This is RJ Ailia signing off from 360 degree. Bye bye.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: हमारी जिम्मेदारी।
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണമായി വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: വലിയ വ്യാപകമായ മഴയും ഒന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
1: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99-ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 1 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
1: ഡി മലയാളത്തിൽ സംരക്ഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഇ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഇ പ്രൊക്യോർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കിയ നെയ്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
0: ഉച്ച മുതൽ 2 ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് 1 ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
1: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അതുറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീജോ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര താരങ്ങളായിരുന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. ഐ എം വിജയൻ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
1: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പിഎബി വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തോഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

മനോഹരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം.
1: ഓക്കെ, നമ്മ റാൻഡമായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ പണ്ടോ? സംവൺസ് പാർട്ടി, സംവൺസ് കോൺസേർട്ട്, സംവൺ ഇസ് ഇൻ ദ ബീച്ച്, ചിലർ സാപ്പിടുറാങ്ക, ഡിന്നർ, ഫ്രണ്ട്സ് ഔട്ടിംഗ്, നമ്മ റൂമിൽ ഉക്കാന്നിരിക്കോ, സഡൻലി ഛെ നാനും വെളിയെ പോയിരിക്കണമേ. ഇതുതാ എഫ് ഒ എം ഒ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇൻട്രസ്റ്റിംഗ് തിങ് എന്നാ, നമ്മ ഒരു ഇവന്റ് മിസ് പണതുക്ക് മുന്നാടി മേ ബി നമുക്ക് അത് പ്രോബ്ലമാ ഇരുന്നിരിക്കാത്. ആനാ അത് 20 സ്റ്റോറീസ്ല പാത്തതും അയ്യോ എന്നാ നാ മിസ് പണിട്ടേനാ അപ്ഡീന ഒരു ഫീൽ പണ്ടോല. ബിക്കോസ് സോഷ്യൽ മീഡിയ കോൺസ്റ്റന്റ് ഷോസ് അസ് വാട്ട് അതർ പീപ്പിൾ ആർ ഡൂയിങ് വിത്തൗട്ട് അസ്. നമ്മളെ ആഡ് പണ്ണാമ അവങ്ക എന്ന പണ്ടറാങ്ക അപ്ഡീന യോസിക്കരുത്. സോ ബട്ട് റിമെമ്പർ, സംവൺ എൽസ് സാറ്റർഡേ നൈറ്റ് ഇല്ല ഫ്രൈഡേ നൈറ്റ് ഡസൻറ്റ് ഓട്ടോമാറ്റിക്കലി മേക്ക് യോർ സാറ്റർഡേ നൈറ്റ് ഓർ യോർ ഫ്രൈഡേ നൈറ്റ് ബോറിംഗ്. മേ ബി നീങ്ക റൂമില് പീസ്ഫുള്ളാ ടീ കുടിച്ചിട്ട് ഇരിക്കുന്നത് തന്നെ ഉങ്ക പെർഫെക്റ്റ് പീസ്ഫുൾ ഈവനിങ്. എവറി മൊമെന്റ് ഡസൻറ്റ് നീഡ് ടു ബി ഇൻസ്റ്റാഗ്രാം വർത്തി ടു ബി മീനിങ് ഫുൾ. മീനിങ് ഫുള്ളാ ഇരിക്കുന്നത് ഉങ്ങൾക്ക്, ഉങ്ങളോട് മനസ്സുക്ക്, ഉങ്ങളോട് പേഴ്സണാലിറ്റിക്ക്, ഉങ്ങളോട് ക്യാരക്ടർക്ക് ഏത് മീനിങ് ഫുള്ളിന് പടുറതോ അതുതാണ് ഉണ്മയാലേ മീനിങ് ഫുൾ. ഇൻസ്റ്റഗ്രാമുക്ക് ഇല്ല സ്റ്റോറീസുക്ക് അത് മീനിങ് ഫുള്ളാ തിരിയണമെന്ന് അവശ്യമില്ല. സോ ഇത് മൈൻഡിൽ വെച്ചിട്ട് അടുത്ത സ്റ്റോറി പാരുങ്ക. ഇപ്പോൾ കൊഞ്ച കഷ്ടത്തെ കുറച്ചിക്കലാം. ഓക്കെ, ഇത് അഹല്യ എഫ് എം 90.4. ഇത് അടുത്ത പാട്ടിക്കാന ടൈം. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീര.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: സ്റ്റോറി ഓഫ് ലൈഫ്.
2: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ദിവസവും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണല്ലേ. പല കാര്യങ്ങൾക്കായിട്ട് ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നു, ഒരേ റോഡിലൂടെ ഓഫീസിലേക്ക് പോകുന്നു, ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വളരെ സേഫായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഒരേ അച്ചിലിട്ടതുപോലെ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും ഒരു പ്രത്യേക സർക്കിളിനുള്ളിൽ, വട്ടത്തിനുള്ളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകാറുണ്ട്. ഒരു പ്രശ്നം വന്നാൽ പോലും നമ്മളെപ്പോഴും ചിന്തിക്കുന്ന പഴയ രീതികളിൽ മാത്രമായിരിക്കും പരിഹാരം തിരയുക, ശരിയല്ലേ? ഒരു ജനാലയിലൂടെ മാത്രം പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്നും ഒരേ കാഴ്ചകളെ കാണാൻ കഴിയുള്ളൂ. ലോകത്തിൻ്റെ മറ്റു വശങ്ങളിലെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ആ ജനാലയ്ക്കരികിൽ നിന്നും ഒരല്പം മാറി നിൽക്കേണ്ടതുണ്ട്, ശരിയല്ലേ? നമ്മുടെ ചിന്തകളുടെ ആഴം കൂട്ടാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ ജീവിത തന്ത്രമുണ്ട്. എപ്പോഴും ഒരേ ആംഗിളിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണാതെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമ്മുടെ കാഴ്ചയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ചിലപ്പോഴൊക്കെ ഒന്ന് വഴി മാറി നടക്കുന്നത് വളരെ നല്ലതാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്ഥിരമായിട്ട് പോകുന്ന വഴിയിൽ നിന്ന് മാറി മറ്റൊരു പുതിയ വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത മനോഹരമായ ചില കാഴ്ചകളോ ചില മനുഷ്യരെയോ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വിഷയത്തെ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെ നോക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മളിൽ പുതിയ ചിന്തകളൊക്കെ ജനിക്കുന്നത്. തർക്കങ്ങളിലോ ബന്ധങ്ങളിലോ ഒക്കെ നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ചിന്തിക്കുന്നതാണ് ശരിയെന്ന്, എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന്. എന്നാൽ ഒരല്പം മാറി നിന്ന് ആ മറുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ ആംഗിളിലൂടെ കാര്യങ്ങളെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളൂ. മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പക്വത. നമ്മുടെ മുൻവിധികൾ മാറ്റിവെച്ച് അറിവുകളുടെ പുതിയ തലങ്ങളിലേക്ക് വഴിമാറി നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ വിശാല മനസ്കരായ മനുഷ്യരായിട്ട് മാറാറുള്ളത്. മാറ്റങ്ങളെ ഭയപ്പെടാതിരിക്കുക. പഴയ ചിന്താഗതികളിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാതെ പുതിയ പുസ്തകങ്ങൾ വായിക്കുക, പുതിയ മനുഷ്യരുമായിട്ട് സംസാരിക്കുക, പുതിയ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുക, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നവർക്ക് മുന്നിൽ ഈ ലോകം വലിയൊരു അത്ഭുതമായിട്ട് മാറി നിൽക്ക്. സ്ഥിരം വഴികളിൽ നിന്ന് ഒരല്പം വഴി മാറി നടക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻ്റ് ആക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് പുതിയ ചിറകുകളൊക്കെ നൽകുക. ഒരേ ആംഗിളിൽ നിന്ന് മാറി ജീവിതത്തെ അതിൻ്റെ വിസ്തൃതിയിൽ നോക്കിക്കാണാനായിട്ട് പഠിക്കുക. മനുഷ്യന്മാരെന്നൊക്കെ പുതിയ പുതിയ അറിവുകൾ സ്വീകരിക്കാനായിട്ട്, അറിവുകൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. ആത്മവിശ്വാസത്തോടെ അപ്പം നിങ്ങൾക്ക് പുതിയ വഴികൾ വെട്ടിത്തുറക്കാൻ പറ്റും. വ്യത്യസ്തമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുമെന്ന് മനസ്സിലാക്കുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ദിവസവും ഓരോ റെസ്പോൺസിബിലിറ്റീസിൻ്റെയും കടമകളുടെയും പിന്നാലെ ഇങ്ങനെ കഠിനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ മനസ്സിനും ശരീരത്തിനും ഒരല്പം വിശ്രമം നൽകാതെ എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഒരു നെട്ടോട്ടമാണ്. ഇതിനിടയിൽ പലതരം മനുഷ്യരുണ്ട്, പല വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്, മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. എല്ലാം നമ്മൾ നിശബ്ദമായിട്ട് സഹിക്കാറുണ്ട്. തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിക്ക് പോലും ഇടയ്ക്കൊന്ന് നിർത്തി പെട്രോൾ അടിക്കാനും സർവീസ് ചെയ്യാനും സമയം ആവശ്യമുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ദിവസവും ആയിരം ചിന്തകൾ ചുമക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും? സ്വയം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മനോഹരമായ ഒരു ജീവിത ചിന്തയുണ്ട്. പറഞ്ഞുതരട്ടെ, ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ബ്രേക്ക് അനിവാര്യമാണ്. എപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യരിൽ നിന്നും നമ്മുടെ സ്ഥിരമായ ചുറ്റുപാടുകളിൽ നിന്നും ഒരല്പം അകന്നു നിൽക്കുമ്പോൾ പുതിയത് പലതും പഠിക്കാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനും നമുക്ക് കഴിയും. കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒളിച്ചോട്ടമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് ഒളിച്ചോട്ടമൊന്നുമല്ല, സ്വയം തിരിച്ചറിയാനുള്ള ഒരു യാത്രയാണ്. ഒരേ അന്തരീക്ഷത്തിൽ തന്നെ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും അവിടെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. എന്നാൽ ആ പതിവ് രീതികളിൽ നിന്ന് മാറി കുറച്ച് ദിവസത്തേക്ക് ഫോൺ കോളുകളിൽ നിന്നും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാനായിട്ട് സമയം കിട്ടും. പ്രകൃതിയോട് ഇത്തിരി നേരം കൂട്ടുകൂടാനോ ശാന്തമായിരുന്ന ഒരു പുസ്തകം വായിക്കാനോ ഒക്കെ സാധിക്കും അല്ലേ? ഈ അകന്നു നിൽക്കലുണ്ടല്ലോ നമുക്ക് രണ്ട് വലിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഒന്ന്, നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചിരുന്ന പല പ്രശ്നങ്ങളും എത്ര നിസ്സാരമായിരുന്നുവെന്ന് തിരിച്ചറിയും. രണ്ട്, നമ്മളില്ലാത്തപ്പോഴും ഈ ലോകവും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന വലിയ സത്യവും മനസ്സിലാവും. അനാവശ്യമായിട്ട് എല്ലാ ബാധ്യതകളും സ്വന്തം തലയിൽ ചുമക്കേണ്ടതില്ല എന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഇടവേളകളിലാണ്. ഒരു ബ്രേക്ക് കഴിഞ്ഞ് നിങ്ങൾ തിരികെ വരുമ്പോൾ പഴയ ആളായിരിക്കില്ല നിങ്ങൾ, മറിച്ച് കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ള, കാര്യങ്ങളെ പുതിയൊരു കോണിലൂടെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു പുതിയ മനുഷ്യനായിരിക്കും. തിരക്ക് എന്നൊരു വാക്കുകൊണ്ട് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബലി കഴിക്കരുത്. ശരീരത്തിന് തളർച്ച തോന്നുമ്പോൾ വിശ്രമിക്കുന്നത് പോലെ മനസ്സ് മടുക്കുമ്പോൾ ഒരല്പം മാറി നിൽക്കാനായിട്ട് മടിക്കരുത്. നിങ്ങളുടെ സന്തോഷങ്ങൾക്കും സമാധാനത്തിനും വേണ്ടി ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. അതിപ്പോൾ ജോലിയിൽ നിന്നാവാം, നിങ്ങളുടെ വീട്ടിൽ നിന്നാവാം, എവിടെ നിന്ന് വേണമെങ്കിലും ആവാം, അതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആ ഇടവേളകളിൽ നിന്ന് പുതിയ അറിവുകളും വലിയ ആത്മവിശ്വാസവും സംഭരിച്ച് കൂടുതൽ കരുത്തോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് മുതൽ സ്വന്തം മനസ്സിൻ്റെ ശബ്ദത്തിന് കൂടെ കാതുകൊടുക്കുക. ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ധൈര്യത്തോടെ, മടുപ്പ് തോന്നുമ്പോൾ ധൈര്യത്തോടെ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് പറ്റണം. സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറി നിന്ന് ജീവിതത്തെ കൂടുതൽ മനോഹരമായിട്ട് ആസ്വദിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഒരു ചെറിയ ഇടവേള നിങ്ങളുടെ മനസ്സിൽ പുതിയ വെളിച്ചം നിറയ്ക്കുമെന്ന് മനസ്സിലാക്കുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ദിവസവും എത്രയോ മനുഷ്യരെ കാണുന്നുണ്ടല്ലേ, പല പ്രായത്തിലുള്ളവര്, പല ജോലികൾ ചെയ്യുന്നവര്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവര്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ വളരെ വ്യത്യസ്തരാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ബാഹ്യമായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരേപോലെ തുടിക്കുന്ന, ഒരേ കാര്യങ്ങൾക്കായിട്ട് കൊതിക്കുന്ന ഒരു മനസ്സുണ്ട്. സമൂഹത്തിൽ എത്ര വലിയ നിലയിലെത്തിക്കഴിഞ്ഞാലും, എത്രയൊക്കെ പണം സമ്പാദിച്ചു കഴിഞ്ഞാലും, ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ വൈകാരികമായ ആവശ്യങ്ങൾ എപ്പോഴും ഒന്ന് തന്നെയാണ്. ബന്ധങ്ങളുടെ അടിത്തറയായിട്ടുള്ള നാം ഓരോരുത്തരും ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ ആഗ്രഹത്തെക്കുറിച്ച് പറയട്ടെ. പരിഗണിക്കപ്പെടുക, നമ്മൾ പറയുന്നത് കേൾക്കപ്പെടുക, മറ്റുള്ളവരാൽ കരുതപ്പെടുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കപ്പെടുക, ഒപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അംഗീകരിക്കപ്പെടുക. ഇതൊക്കെയാണ് ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. ശരിയല്ലേ? നമ്മളൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മെ ആരും പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാലേ, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാകാതിരുന്നാൽ ഉള്ളില് സങ്കടം തോന്നാറില്ലേ? അല്ലേ, അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പോൾ നമ്മൾ എത്രമാത്രം ഒറ്റപ്പെട്ടു പോകും അല്ലേ? നേരെ മറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കി അത് പൂർണ്ണമായിട്ട് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു വലിയ ആശ്വാസം കിട്ടാറുണ്ട് അല്ലേ? നമ്മൾ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കാൻ, നമ്മളെ ഒന്ന് കരുതാൻ ഒരാളുണ്ടാവുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ് അല്ലേ? ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾക്കൊന്നും കഴിയില്ല. പക്ഷേ അവരെ ഒന്ന് പരിഗണിക്കാൻ, അവരുടെ വാക്കുകൾക്ക് ഇത്തിരി സമയം നൽകാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു നല്ല മനസ്സ് അവരെ വല്ലാതെ സ്വാധീനിക്കും. നമ്മളിൽ പലരും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും അംഗീകാരവും എപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ ഇതേ കാര്യങ്ങൾ തിരിച്ച് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് നമ്മൾ എത്രത്തോളം തയ്യാറാവാറുണ്ട്? നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെയൊക്കെ അവരർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നല്ലൊരു മനുഷ്യനാകൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഈ 5 കാര്യങ്ങൾ നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവരിലെ ഏറ്റവും മികച്ച മനുഷ്യനാണ്. ഒരാളെ കേൾക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് ഒരല്പം മാറ്റിവെക്കുക. അവരെ സ്നേഹിക്കുക, അംഗീകരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന അതേ പരിഗണനയും സ്നേഹവും കാലം നിങ്ങൾക്കും തിരികെ തരും എന്നതിൽ സംശയമേയില്ല. കൂടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അവരുടെ വാക്കുകൾക്ക് കാതോർക്കുക. വ്യവസ്ഥ

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇന്ന് മലയാള സിനിമയുടെയും സാഹിത്യത്തിന്റെയും ഗാനലോകത്തിന്റെയും ഒക്കെ ചരിത്രത്തിൽ സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച പ്രതിഭയായ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ്. കവിയാണ്, ഗാനരചയിതാവാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, സംഗീത സംവിധായകനാണ്. അങ്ങനെ എത്ര വിശേഷണങ്ങളാണ് അദ്ദേഹത്തിനുള്ളതല്ലേ. അദ്ദേഹത്തിന്റെ രചനകളിലൂടെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞത് അതിനും അപ്പുറമുള്ള ഒരു സാന്നിധ്യമാണ് എന്ന് തന്നെ പറയാം. പ്രണയവും വിരഹവും ജീവിതവും മനുഷ്യബന്ധങ്ങളും ഒക്കെ ഇത്രയും വളരെ ലളിതമായും മനോഹരമായൊക്കെ വരികളിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും തലമുറകളുടെ ചുണ്ടിലുണ്ട്. വാക്കുകൾക്ക് സംഗീതത്തിൻ്റെ ആത്മാവും സംഗീതത്തിന് കവിതയുടെ സൗന്ദര്യമൊക്കെ നൽകിയിട്ടുള്ള അതുല്യ പ്രതിഭയെ ഇന്ന് നമ്മുടെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഓർക്കുകയാണ്. ഒത്തിരി പാട്ടുകളുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് പിക്നിക് എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയൊരു ഗാനമാണ്. കസ്തൂരി മണക്കുന്നല്ലോ എന്ന ഗാനമാണ് പലർക്കും ഇഷ്ടമെങ്കിലും ചന്ദ്രകലമാനത്ത് എന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. MK അർജുനൻ കമ്പോസ് ചെയ്ത് KJ യേശുദാസ് പാടിയിട്ടുള്ള പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

പള്ളി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് പാടണ്ടെന്ന് പറ. പോ, ഓടിപ്പോ.

ചില വരികൾ നമ്മൾ കേൾക്കുകയല്ല ചെയ്യുന്നത്, അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തലമുറയുടെ പ്രണയത്തിനും ഓർമ്മകൾക്കും വിരഹത്തിനും കൂട്ടായി നിന്ന അനേകം ഗാനങ്ങളുടെ പിന്നിലുള്ള ഒരു എഴുത്തുകാരനാണ് ശ്രീകുമാരൻ തമ്പി. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണാഹലി FM 90.4. ശ്രീകുമാരൻ തമ്പി എന്ന അതുല്യ പ്രതിഭയെ നമ്മൾ ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഓർക്കുകയാണ്. മലയാളികളുടെ മനസ്സിൽ കാലാതീതമായി നിലനിൽക്കുന്ന വരികൾ സമ്മാനിച്ച, സിനിമയെയും സാഹിത്യത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാറിന്റെ അടുത്ത ഗാനം ഏത് പാട്ട് വേണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രേം നസീറും ജയഭാരതിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള 1973 പുറത്തിറങ്ങിയ ഒരു സിനിമയെ പറ്റി ഞാൻ ഓർത്തത്. ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമ. തേൻ സിന്ധുദേ വാനം എന്ന പേരിൽ ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തു. ലേഡീസ് ഹോസ്റ്റൽ എന്ന ഈ സിനിമയിൽ KJ യേശുദാസ് പാടിയിട്ടുള്ള മറ്റൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹരിഹരൻ ഡയറക്റ്റ് ചെയ്ത ഈ സിനിമയിലെ ജീവിതേശ്വരി എന്ന ഗാനം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. ഇപ്പോഴും ആ പാട്ടിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, എന്ത് ഭംഗിയാണ് പ്രേം നസീറിനെ ഈ ഒരു സിനിമയിൽ കാണാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു സ്റ്റൈലും അല്ലെങ്കിൽ ആ പാട്ട് പാടാനായി ഇരിക്കുന്ന ഒരു രീതിയൊക്കെ ഒത്തിരി പേര് കമന്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണിത്. സോ ജീവിതേശ്വരി എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, KJ യേശുദാസ് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ RG ഹീര സ്റ്റേ.

കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ ഇന്ന് നമ്മൾ ശ്രീകുമാരൻ തമ്പി എന്ന തുല്യ പ്രതിഭയുടെ പാട്ടുകളിലൂടെ സഞ്ചരിക്കുകയാണ്. പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു എന്ന ഗാനം. പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു, പൂവും നിന്നധരവും മത്സരിച്ചു, കാറ്റുലഞ്ഞു പിന്നെ ഞാനുലഞ്ഞു, കാറ്റും എൻ്റെ ദാഹവും മത്സരിച്ചു. ജയനും സുകുമാരനും ജയഭാരതിയും ഒക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു മനോഹരമായ സിനിമയാണ് അഗ്നിശരം എന്ന ഈ സിനിമ. പി ജയചന്ദ്രനും സ്വർണയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു, ചിരിച്ചു മത്സരിച്ചു, ഞാനുലഞ്ഞു മത്സരിച്ചു, അങ്ങനെ നല്ല പ്രാസമുള്ള വരികളിലൂടെ ശ്രീകുമാരൻ തമ്പി നമ്മളെ വീണ്ടും ഞെട്ടിച്ചിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ പാട്ടുകളെ വളരെ ഭംഗിയായി വരികളെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഒരു ഗാനരചയിതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ മലയാളികളുടെ മനസ്സിൽ കാലാതീതമായി നിലനിൽക്കുന്ന ഈ വരികളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു എന്ന ഗാനം, ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

മലയാളത്തിന്റെ ഗാനശാഖയ്ക്ക് അനശ്വരമായ വരികൾ സമ്മാനിച്ച കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമാണ് ശ്രീകുമാരൻ തമ്പി. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം RG ഹീര. ഓരോ വാക്കുകൾക്കും സംഗീതത്തിന്റെ ഒരു സൗന്ദര്യവും സംഗീതത്തിന് ആ കവിതയുടെ ആഴവും പകർന്നിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സൃഷ്ടാവാണ് ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിരവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമയിലെ തന്നെ മറ്റൊരു ഗാനമാണ് മുത്തുച്ചിപ്പി തുറന്നു. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി പി ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു നല്ലൊരു ഡ്യുവറ്റ് ഗാനമാണിത്. MS ബാബുരാജാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഹരിഹരന്റെ ആദ്യത്തെ സിനിമ കൂടിയാണ് ലേഡീസ് ഹോസ്റ്റൽ എന്ന ഈ സിനിമ. ഒത്തിരി പേർ ചർച്ച ചെയ്യുകയും പാട്ടുകളെ പറ്റിയും സിനിമയെ പറ്റിയും ഒക്കെ ഒരു പുതിയ ലോക മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ചിത്രം എന്നുകൂടി പറയണം. പ്രണയവും ആയിക്കോട്ടെ, വിരഹമായിക്കോട്ടെ, ജീവിതവും ആയിക്കോട്ടെ, ഓർമ്മകളായിക്കോട്ടെ, മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന അനേകം വികാരങ്ങൾക്ക് ശ്രീകുമാരൻ തമ്പി സാറിന്റെ വാക്കുകൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ ബലം. തലമുറകൾ മാറിയിട്ടും ഇന്നും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും നമ്മൾ അതേ സ്നേഹത്തോടെ കേൾക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ വരികളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. സോ മുത്തുച്ചിപ്പി തുറന്നു എന്ന ഗാനം ഫ്രം ദ മൂവി ലേഡീസ് ഹോസ്റ്റൽ ആണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം RJ ഹീര, ശ്രീകുമാരൻ തമ്പി എന്ന അതുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

1982 പുറത്തിറങ്ങിയ ചിത്രമാണ് ആക്രോശം എന്ന സിനിമ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഈ സിനിമയിൽ ബെൻ സുന്ദർ സംഗീതം നൽകി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയൊരു ഗാനമുണ്ട്, ഈ മുഖം എന്ന ഗാനം. പ്രേം നസീറും ശ്രീവിദ്യയും മോഹൻലാലും ഒക്കെ ചേർന്ന് അഭിനയിച്ച ഒരു സിനിമ. വളരെ വ്യത്യസ്തമായൊരു ഡയറക്ഷനും പ്രൊഡക്ഷനും ഒക്കെ തന്നെയായിരുന്നു. AB രാജാണ് ഈ സിനിമ ഡയറക്ഷനും പ്രൊഡക്ഷനും ഒക്കെ ചെയ്തത്. ഈ മുഖം എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആക്രോശം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയ പാട്ട്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. മലയാളികൾക്ക് പുത്തൻ ഗാനാനുഭവങ്ങളും മലയാളികളുടെ ജീവിതത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വരികളും സമ്മാനിച്ച ശ്രീകുമാരൻ തമ്പിയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: ഏത് സിനിമയെടുത്താലും ആ സിനിമയുടെ കഥ ആവശ്യപ്പെടുന്ന പോലെയുള്ള പാട്ടുകൾ, വരികൾ നമുക്ക് സമ്മാനിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ശ്രീകുമാരൻ തമ്പി എന്ന തുല്യ പ്രതിഭയെ മാറ്റി നിർത്തുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില പേരുകൾ കാലത്തിനൊപ്പം മാഞ്ഞു പോകുന്നില്ല, മറിച്ച് ഓരോ തലമുറയും വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്ന ഓർമ്മകളായി മാറുന്നു. അത്തരമൊരു അതുല്യ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. കവിതയിലും ഗാനരചനയിലും തിരക്കഥയിലും സംവിധാനത്തിലും ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അനേക ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. വീണ്ടും ആക്രോശം എന്ന സിനിമയിലെ ഒരു ഗാനത്തിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഒരു പിക്നിക് മൂഡിലുള്ള ഒരു സോങ്, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന പോലെ ബെൻ സുരേന്ദ്രൻ തന്നെ കമ്പോസ് ചെയ്ത് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയിട്ടുള്ള ഒരു ഗാനം. പ്രേം നസീർ, ശ്രീവിദ്യ, മോഹൻലാൽ, രാജലക്ഷ്മി, ബാലൻ കെ നായർ, അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഓളമുള്ള ഒരു പാട്ടാണ് കാട് വിട്ട് നാട്ടിൽ വന്ന എന്ന ഗാനം. സോ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനം ആക്രോശം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ബെൻ സുരേന്ദർ കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി.

കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ ഒപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. വാക്കുകളിലൂടെ വികാരങ്ങളെ പകർത്തിയ, വരികളിലൂടെ തലമുറകളുടെ ഓർമ്മകളെ തൊട്ടുണർത്തിയ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മലർക്കൊടി പോലെ എന്ന ഗാനം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള, പലരുടെയും പ്ലേലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പാട്ടാണ് മലർക്കൊടി പോലെ എന്ന ഗാനം. വിഷുക്കണി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പലരും ഈ പാട്ടിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയെ മിസ് ചെയ്യുന്നു ഈ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ അടുത്ത് നിർത്തുന്ന ചില വ്യക്തികളെ ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരെ മിസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഗാനം എന്നൊക്കെയാണ് പലരും ഈ പാട്ടിന് താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി സലീൽ ചൗധരി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഗാനമാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസാണ്. തമിഴ് മൂവി കർപ്പകം എന്ന സിനിമയുടെ റീമേക്ക് കൂടിയാണ് വിഷുക്കണി എന്ന ഈ സിനിമ. പ്രേം നസീറും ശാരദയും തിക്കുറിശിയും സുകുമാരൻ നായരും ശങ്കരടി അങ്ങനെ ഒരു വലിയ താരനിര തന്നെ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര, മലർക്കുടി പോലെ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. സ്റ്റേ ട്യൂൺഡ്.

ചില വരികൾ അങ്ങനെയാണല്ലേ, കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അത് ബാക്കി നിൽക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അത്തരം അനശ്വരമായ വരികൾ മലയാളത്തിന് സമ്മാനിച്ച എഴുത്തുകാരനാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ 1981 പുറത്തിറങ്ങിയ ചിത്രമാണ് അഗ്നിശരം എന്ന സിനിമ. ഈ സിനിമയിൽ KJ യേശുദാസ് പാടിയിട്ടുള്ള മനോഹരമായൊരു ഗാനമുണ്ട്, വിരുന്നു വന്നു സ്നേഹത്തിൻ എന്ന ഗാനം. ഒരു ഫാമിലി ഫീൽ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഫീലിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ട് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനം തന്നെയാണ്. MK അർജുനനാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സുകുമാരനും ജോസ് പ്രകാശും ജയഭാരതിയും കവിയൂർ പൊന്നമ്മയും ശ്രീലതയും ഒക്കെ വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുള്ളൊരു ചിത്രം. കലാരഞ്ജനി ഫിലിംസിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡിറക്ഷനും പ്രൊഡക്ഷനും ചെയ്തിരിക്കുന്നത് എ ബി രാജാണ്. സോ ഈ സിനിമയിലെ വിരുന്നു വന്നു സ്നേഹത്തിൻ എന്ന ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഗ്നിശരം എന്ന സിനിമയ്ക്ക് വേണ്ടി KJ യേശുദാസ് ആലപിച്ച് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയ ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RJ ഹീര. വാക്കുകളെ വികാരങ്ങളാക്കി മാറ്റിയ ആ മഹാപ്രതിഭയായ ശ്രീകുമാരൻ തമ്പിയെ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

കവിതയിൽ നിന്ന് സിനിമയിലേക്ക്, ഗാനരചനയിൽ നിന്ന് സംവിധാനത്തിലേക്ക് മലയാളത്തിന്റെ കലാലോകത്ത് തന്റേതായ ഒരു അധ്യായം എഴുതിയ വ്യക്തിത്വം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സ്വപ്നങ്ങൾക്കും ഓർമ്മകൾക്കും മനോഹരമായ വാക്കുകൾ നൽകിയ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പിയെ നമ്മൾ ഓർക്കുകയാണ്. അകലെ അകലെ നീലാകാശം എന്ന മനോഹരമായ ഗാനം ബാബുരാജാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. KJ യേശുദാസും ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഡ്യുവറ്റ് ഗാനം. ആദ്യത്തെ കൺമണി എന്നുള്ളതാണ് ഈ സിനിമയുടെ പേര്. ഒരു മൂവി പ്ലോട്ട് എന്താണെന്നുള്ളത് ആ സിനിമ കണ്ട പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഒരു ആൺകുട്ടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ മാത്രമേ തൻ്റെ വീട്ടിൽ സ്വീകരിക്കൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ ആ ഒരു നായകനും നായികയും, ബാലചന്ദ്രൻ ഉണ്ണിത്താൻ ആൻഡ് അംബിക, ഈ ഒരു ജോഡിയുടെ ജീവിതത്തിൽ വരുന്ന ആദ്യത്തെ കൺമണി ആരായിരിക്കും, അത് ആണ് തന്നെ ആകണം എന്നുള്ള ആ ഒരു സങ്കടമുള്ളൊരു നിമിഷത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുകയും, ഇന്ന് നമ്മൾ ചിലപ്പോൾ അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ പേരിൽ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നേക്കാവുന്ന ഒരു സിനിമയാണത്. പക്ഷേ അന്ന് ആ സിനിമയ്ക്ക് ഒരുപാട് സ്ഥാനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമയെ പലരും അതിൻ്റെതായ ഒരു രീതിയിൽ തന്നെ കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഈ സിനിമയിലെ പാട്ടുകൾ തീർച്ചയായിട്ടും നമ്മൾ പ്ലോട്ട് മറന്നാലും പാട്ടിനെ മറക്കില്ല എന്ന ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ പാട്ടുകളെ ഇപ്പോഴും നിലനിർത്തുന്നത്. അകലെ അകലെ നീലാകാശം എന്ന ഗാനം, ആദ്യത്തെ കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, KJ യേശുദാസും ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര, ശ്രീകുമാരൻ തമ്പി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

1990 പുറത്തിറങ്ങിയ ചിത്രം അപ്പു. ഈ സിനിമയിലെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ശ്രീകുമാരൻ തമ്പി എന്ന പ്രതിഭയുടെ പാട്ടുകളിലൂടെ വരികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരരാജൻ കമ്പോസ് ചെയ്ത ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയ ഒരിക്കൽ നീ ചിരിച്ചാൽ എന്ന മനോഹരമായ ഗാനം എങ്ങനെയാണ് മലയാളികൾക്ക് മറക്കാൻ സാധിക്കുക അല്ലെ? 1990 ഇറങ്ങിയ പാട്ടാണെങ്കിലും ഇപ്പോഴും ഈ പാട്ട് മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതും ആ വരികൾ ഇത്രയും പ്രിയപ്പെട്ടതാകുന്നു എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പല കലാകാരന്മാരുടെയും ഒരു കളക്റ്റീവ് എഫേർട്ട് തന്നെയാണ്. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഒരിക്കൽ നീ ചിരിച്ചാൽ. ഈ പാട്ടുകളെ പോലെ തന്നെ എന്നും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിരി അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കരുതലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഓരോ കലാകാരന്മാർക്ക് മുന്നിലും ഒരു വലിയ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് അഹല്യ FM 90.4 ൽ ആർ ജി ഹീര. മറ്റൊരു ദിവസം മറ്റ് പാട്ട് കഥകളുമായി നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.